ആകാശവാണി കോഴിക്കോട്. സമയം 5:58:18. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 11, കൊല്ലവർഷം 1201, ഇടവം 18. 2026 ജൂൺ 1 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ എ അസീസ്.
2: വാക്കുകൾ നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കുവാൻ മനുഷ്യന് സാധിക്കും. നല്ല വാക്കുകൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ പറയാനുമാണ് എല്ലാവർക്കും ഇഷ്ടം. ചീത്ത വാക്കുകൾ ഒരാൾ ഉപയോഗിച്ചാൽ കേൾക്കുന്നവർക്ക് അയാളോട് അവമതിപ്പ് ഉളവാക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നാം ഉച്ചരിക്കുന്ന ഏതു വാക്കും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. ശരിയായ വാക്ക് ശരിയായ രീതിയിൽ ശരിയായ സന്ദർഭത്തിൽ ഉപയോഗിക്കുക എന്നത് ഒരു നല്ല സിദ്ധിയാണ്. മാർക്ക് ട്വെയിൻ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയവും ഹിതവും സരസവുമായ വാക്കുകൾ പറയുന്നതും കേൾക്കുന്നതും സുഖകരമാണ്. ആത്മാർത്ഥതയുടെ ആഴങ്ങളിൽ നിന്നുയരുന്ന വാക്കുകൾ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ബഹിസ്ഫുരണമായിരിക്കും. വാക്കും ജീവിതവും തമ്മിൽ ആത്മബന്ധമുണ്ട്. എവിടെ സത്യത്തിനഗാധതയിൽ നിന്നും വാക്കുകൾ ഉയരുന്നുവോ, മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാട് ഉണരേണമീശ്വര എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട്. ഉപാസകൻ ജ്ഞാനത്താൽ വാണിയെ ശുദ്ധീകരിച്ച് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഋഗ്വേദത്തിൽ പറയുന്നത് കാണാം. ബൈബിൾ പറയുന്നത് ഇങ്ങനെ, ഏറ്റവും മഹത്തായത് ദാനമാണ്. നല്ല വാക്ക് ദാനത്തേക്കാൾ മഹത്തരമാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ ആരോ അവർ നല്ലത് പറയട്ടെ, വാക്കുകൾ സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അനുയായികളെ പഠിപ്പിച്ചത് ഇതാണ്. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണമെന്ന് നമുക്കറിയാം. അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറയാതിരിക്കുവാനും ശ്രമിക്കണം. എന്നാൽ ചിലപ്പോൾ ചില സത്യങ്ങൾ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിൽ കൂടി നാം പറയേണ്ടി വരും. ഒരു അഴിമതി ഒരിടത്ത് നടക്കുന്നുവെന്ന് വെക്കുക. അത് നടത്തുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്തരക്കാരെ തിരുത്താൻ വേണ്ടി അത് തുറന്നു പറയേണ്ടി വരും. എന്നാൽ ചിലരുടെ പ്രവൃത്തി അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനോ സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ദോഷകരമാകുമ്പോൾ അതും സത്യമെങ്കിൽ തുറന്നു പറയേണ്ടി വരാറുണ്ടല്ലോ. ഇവിടെ ആ വ്യക്തിയുടെ മനപ്രയാസമല്ല, രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മൊത്തം ശ്രേയസ്സാണ് ഒരു അപ്രിയ സത്യം തുറന്ന് പറയുന്നതിലൂടെ നാം കാത്തു സൂക്ഷിക്കുന്നത്. വാക്കുകളാലുള്ള ആശയ വിനിമയത്തിൻ്റെ മാർഗത്തിലൂടെയാണ് മനുഷ്യബന്ധങ്ങൾ തളിർക്കുന്നതും ഉലയുന്നതും. വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും വാക്കുകൾ അത് ഊട്ടി ഉറപ്പിക്കുവാനും തകർക്കുവാനും സഹായകരമായി വർത്തിക്കും. അതുകൊണ്ടാണ് വാളുകൊണ്ടുള്ള മുറിവ് ഉണങ്ങിയാലും വാക്കുകൊണ്ടുള്ള മുറിവ് ഉണങ്ങില്ലെന്ന് പറയുന്നത്. വാക്കുകൾ ശരങ്ങളാകാറുണ്ട്, വിടരുന്ന പൂക്കളുമാകാറുണ്ട്. നാം ഉപയോഗിക്കുന്ന രീതിക്കും ശൈലിക്കും അർത്ഥങ്ങൾക്കുമനുസരിച്ചാണ് ഈ മാറ്റങ്ങളുണ്ടാവുക. വാക്കുകൾ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ്. നാരാജശല്യം ശരീരത്തിൽ നിന്നെടുക്കാം, ക്രൂരവാക്കുശല്യം എടുക്കും ചികിത്സകനില്ല ഭൂവിൽ എന്ന് വിദുരർ പറയുന്നുണ്ട്. അതായത് നാരായം അഥവാ ചാട്ടുളി ദേഹത്ത് കൊണ്ട് മുറിവേറ്റാൽ ചികിത്സിച്ച് സുഖപ്പെടുത്താം, എന്നാൽ ക്രൂരമായ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് മാറ്റാൻ ചികിത്സകന് ആവില്ലെന്നർത്ഥം. വാക്കുകൾ രണ്ട് തരമുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് ആനക്കൊമ്പ് പോലെയും മറ്റേത് ആമത്തല പോലെയുമാണ്. ആനക്കൊമ്പ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ഒരിക്കലും പിൻവലിക്കാതെ ഉറച്ചു നിൽക്കും. ആന ചരിഞ്ഞാലും കൊമ്പ് അനേക വർഷം നിലനിൽക്കാറുണ്ടല്ലോ. എന്നാൽ ആമത്തല പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചവർ എളുപ്പം അത് പിൻവലിക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയും ചെയ്യും. ആമ എത്ര എളുപ്പമാണ് പുറത്തിടുന്ന തല ഉൾവലിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കണമെന്നുള്ളവർ നല്ലവണ്ണം ചിന്തിച്ച് വേണം പറയാൻ. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടും വാക്കിന് കരുത്തും ജീവനും സൃഷ്ടിക്കും. വാക്കുകൾക്ക് ദൃഢതയും ചാരുതയും വേണം. ആകർഷണീയമായി ഉപയോഗിക്കുവാൻ കൂടി കഴിഞ്ഞാൽ ആത്തരം വാക്കുകൾ കേൾക്കുന്ന ശ്രോതാവിൻ്റെ മനസ്സ് നിറയ്ക്കും. നമ്മുടെ ഓരോ വാക്കും വചനചാരുതയുടെ അനുഭവമധുരം അന്യർക്ക് പകർന്നു നൽകുന്നതാകട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ എ അസീസ്.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ

0: 155 for 8 in the stipulated 20 overs. Washington Sundar emerged as top scorer with an innings of unbeaten 50 of 37 balls. In reply, RCB comfortably chased down the target, scoring 161 for 5 in 18 overs, powered by Virat Kohli's unbeaten 75 of 42 balls. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, ആദ്യ വിദ്യാലയം, പി ഭാസ്കരന്റെ കവിത, ആലാപനം എ എം ദിലീപ് കുമാർ, തുടർന്ന് പ്രഭാതഗീതം. ഇന്ന് പ്രഭാതഗീതത്തിൽ യേശുദാസ്, ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മുതൽ 7:25 വരെയുള്ള പ്രക്ഷേപണത്തിൽ ഓപ്പൺ ഫോറം. ഇന്നീ പരിപാടിയിൽ ഞാൻ എൻ്റെ വായന. ആരോഗ്യം അമൂല്യം ഡോക്ടർ ആനന്ദകൃഷ്ണൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 9 സുവർണ മലരുകൾ. 9:30 നാടക ഗാനങ്ങൾ. 9:45 വാർത്താ തരങ്കിണി. 10 എൻ എച്ച് എം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 1 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5 ചവിട്ടുകളിപ്പാട്ട്, എം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കാസർഗോഡ് ജില്ലാ വൃത്താന്തം കേൾക്കാം. 6:10 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളുണ്ടായിരിക്കും. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി. കെ സി വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. 11 ലളിത ഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: ഇന്ന് പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിത, ആലാപനം എ എം ദിലീപ് കുമാർ.

0: പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് എ എം ദിലീപ് കുമാർ.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം, ആദ്യഗാനം യേശുദാസ് പാടിയത്.

0: ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: രണ്ടു മാസത്തെ വേനലവധിക്കാലത്തിനു ശേഷം ഇന്ന് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വീണ്ടും കുട്ടികളെത്തുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും. അവരെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിദ്യാലയവും അധ്യാപകരും പൊതുസമൂഹവും ഒപ്പമുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ കുഞ്ഞുങ്ങൾക്ക് ആശംസകളുമായി.
2: ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ ഭൗതിക സാഹചര്യങ്ങളും ഏറെക്കുറെ മെച്ചപ്പെട്ടു. പഠന രംഗത്തും മാറ്റങ്ങളുണ്ടായി. സ്കൂൾ ബിൽഡിങ്ങുകളും സർക്കാർ സ്കൂളുകളിൽ വരെ നമുക്ക് ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ക്ലാസ് റൂമുകൾ ഡിജിറ്റലായി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് എല്ലാ രംഗത്തും എന്ന പോലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരോടോ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരോടോ മാത്രമല്ല, ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടാണ് പല ഘട്ടങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി എത്തണം. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം. ഇതങ്ങനെ ഒരാൾ ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. എല്ലാവരുടെയും സഹായം, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ, അക്കാഡമീഷ്യന്മാരുടെ പിന്തുണ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കിത് സാധ്യമാകുക. തീർച്ചയായും അവരെയൊക്കെ ഇതുമായി കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഉത്തുംഗതയിൽ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ നമുക്ക് എത്തിക്കണം, നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കണം. അതോടൊപ്പം നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്. നമ്മുടെ പൈതൃകവും പാരമ്പര്യവും നമ്മുടെ കുട്ടികൾ മുറുകെ പിടിക്കണം. ധാർമ്മികതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുമ്പോൾ അതിൽ ഭൗതിക ശ്രേഷ്ഠത മാത്രം കൈവരിച്ചാൽ പോരാ, ധാർമ്മിക ശ്രേഷ്ഠതയും കൈവരിക്കണം. അങ്ങനെ നല്ല ധർമ്മബോധമുള്ളവരായി, നല്ല മൂല്യബോധമുള്ളവരായി, നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കരഗതമാക്കുന്ന ഒരു വിദ്യാഭ്യാസ ലോകം, അതാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. ഈ പുതിയ അധ്യയന വർഷം നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് പ്രതിജ്ഞ പുതുക്കാം. പുതുതായി വിദ്യാലയങ്ങളിലെത്തിയ കുരുന്നുകളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നാളത്തെ ഭരണകർത്താക്കളും രാജ്യത്തിന് നേതൃത്വം നൽകേണ്ടവരും ഒക്കെയാണ് നമ്മുടെ ഈ മക്കൾ. അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവിയും ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
1: പ്ലസ് വൺ പ്രവേശന നടപടികൾ പൂർത്തിയാവാത്തതിനാൽ അവരൊഴികെ ഒന്നാം തരം മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള കുട്ടികളും പ്രീ പ്രൈമറി ക്ലാസുകളിലും ഇന്ന് ക്ലാസുകൾ തുടങ്ങുകയായി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ് എസ്. ശ്രദ്ധയോടെ
3: സ്കൂൾ റീഓപ്പണിംഗ് ആണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ക്ലാസ്സുകളാണ് നാളെ ആരംഭിക്കുന്നത്. മൂന്ന് വിഭാഗത്തോടാണ് എനിക്ക് ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അതാദ്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. പുതിയ പുസ്തകങ്ങളുമായി ഉത്സാഹത്തോടെ, ലക്ഷ്യബോധത്തോടെ ക്ലാസ്സുകളിൽ എത്തുക. കൗതുകത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുക. നന്നായി പഠിക്കുക. ഓരോ മാർക്കും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. അധ്യാപകരോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളുടെ ജീവിതം വാർത്തെടുക്കേണ്ട ശില്പികളാണ് നിങ്ങൾ. സ്നേഹവും കരുതലും ഒരുപോലെ ചേർത്ത് ഓരോ കുഞ്ഞിന്റെയും കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് നിലനിർത്തേണ്ടത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അത് നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. രക്ഷിതാക്കളോട് പറയാനുള്ളത്,

0: വിദ്യാർത്ഥികളെ കൃത്യമായ സമയത്ത് സ്കൂളിൽ എത്തിക്കാനും പഠനത്തിനാവശ്യമായ പിന്തുണ നൽകാനും അഭ്യർത്ഥിക്കും. കാരണം വീടും സ്കൂളും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നതിയിലെത്തും. അപ്പോ നിങ്ങളുടെ സഹകരണം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതിനായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ പുതിയ അധ്യയന വർഷം എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നൽകട്ടെ. നമുക്ക് കൈകോർത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മികവുറ്റതാക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: ഈ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ച നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത്. ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഷാമിനി.
2: ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2026-27 അധ്യയന വർഷത്തെ കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതോടൊപ്പം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശനോത്സവവും നമ്മുടെ സ്കൂളിലാണ്. കൂടാതെ SSK യുടെ ജില്ലാതല പ്രവേശനോത്സവവും നടുവണ്ണൂർ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഈ 3 തലത്തിലുള്ള പ്രവേശനോത്സവവും ഒരുമിച്ച് നമ്മുടെ സ്കൂളിൽ നടക്കുന്നതിന്റെ സന്തോഷം വളരെയധികം ഉണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്ന പിഞ്ചോമനകളെ സ്വീകരിക്കാനായിട്ട് തോരണങ്ങളും വർണ്ണ ബലൂണുകളും സമ്മാനപ്പൊതികളും ഒക്കെ തയ്യാറാക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. കൂടാതെ സ്കൂളിന്റെ തനത് പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട മഴവിൽ കലാകൂട്ടായ്മ അവര് ചെണ്ടമേളത്തോടുകൂടിയാണ് നമ്മളെ കുഞ്ഞോമനകളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അവർക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ ഒരു AI ആന കൂടെ നമ്മുടെ സ്കൂളില് അവരെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, ഈ പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ആരംഭിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ക്ലാസ് മുറികളൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കി അവർക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഒരുക്കി നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് നമ്മുടെ പിഞ്ചോമനകളെ സ്വീകരിക്കാനായി പ്രവേശനോത്സവത്തിന് തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളില് കഴിഞ്ഞ SSLC പരീക്ഷയില് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി 85 ഫുൾ എ+ഓടുകൂടി 100% കൈവരിച്ച ഒരു അഭിമാന മുഹൂർത്തം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾക്കും +2 മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അനുമോദനം കൂടി നാളെ നടക്കുകയാണ്.
1: ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കുട്ടികൾക്കുണ്ട്. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിന് അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് മുറികളും പാഠപുസ്തകങ്ങളും കുട്ടികളെ കാത്തിരിക്കുന്നു. ബാലുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ അസീസ് എൻ.
3: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പ്രവേശനോത്സവം, നമ്മൾ പുതിയ അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പുതുമയുള്ള അധ്യയന വർഷമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന, പുതിയ ശീലങ്ങൾ നിശ്ചയിക്കുന്ന, പുതിയ അറിവുകളും കഴിവുകളും നേടിയെടുക്കുന്ന പുതിയ അധ്യയന വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വേഗത കൂടിയ കാലത്താണ് നാം ജീവിക്കുന്നത്. അതിലും വേഗത കൂടിയ കാലത്ത് സ്വപ്നലോകത്ത് ജീവിക്കാൻ നമുക്ക് നമ്മളെ മക്കളെ പ്രാപ്തരാക്കാം. സാമ്പ്രദായിക സമീപനങ്ങൾക്കുപരി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് അവരെ സജ്ജരാക്കാം. സമ്മർദ്ദങ്ങളുടെ ആധിക്യമില്ലാതെ മാനുഷിക സാമൂഹിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സേവനബോധമുയർത്തിപ്പിക്കുന്ന ലോക പൗരന്മാരായി നമുക്ക് അവരെ മാറ്റിയെടുക്കാം. എല്ലാവിധ പുതിയ അധ്യയന വർഷ ആശംസകൾ.
1: പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും. അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഗോവിന്ദപുരത്തെ ദേവിന്റെ അമ്മ അഷിമ ശ്രദ്ധയോടെ.
4: എന്റെ മകന്റെ പേര് ദേവ്. നാളെ അവന്റെ സ്കൂളിലേക്കുള്ള ആദ്യത്തെ എൻട്രിയാണ്. ഏതൊരാളുടെയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ തരുന്ന ഒന്നാണ് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അവരുടെ വളർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കി കാണുന്ന നേരം അവൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും സ്കൂള്, അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും, അവിടെ നമുക്ക് ആരൊക്കെ ഉണ്ടാവും. ആസ് എ പേരന്റ് നമുക്ക് മക്കൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാം. പക്ഷെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും അവർക്ക് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കൊടുക്കാൻ പറ്റില്ല. അതവര് അവിടെ നിന്ന് തന്നെ നേടിയെടുക്കണം.
1: പുതിയ ബാഗും കുടയും എല്ലാം കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങളും. കുഞ്ഞയാന്റെ വാക്കുകൾ കേൾക്കാം.
5: എന്റെ പേരായാൻ, ഞാൻ പൈമ്പർ സ്കൂളിലേക്കാണ് പോകുന്നത്. പുതിയ ബാഗും കൊടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പുതിയ ടീച്ചറും പുതിയ കൂട്ടുകാരും കാണുന്ന സന്തോഷത്തിലാണ് ഞാൻ.
1: പ്രവേശനോത്സവം ഒരു ഔപചാരിക ചടങ്ങ് മാത്രമല്ല, പുത്തൻ അറിവിലേക്കും പുതിയ ലോകത്തിലേക്കുമുള്ള കുട്ടികളുടെ മഹത്തായ

ഒത്തുചേരലാണ്. പഠനം എന്നാൽ പുസ്തകത്തിലെ അക്ഷരങ്ങളെ മനഃപ്പാഠമാക്കലോ മാർക്കുകൾക്ക് വേണ്ടിയുള്ള മത്സരമോ അല്ല എന്നും ഒരു നല്ല നാളെയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്തുറ്റ കരങ്ങളെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണെന്നും മനസ്സിലാക്കി നമുക്കൊരുമിച്ച് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്. ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗാലറിയിൽ വര ഗ്രീൻ കലാകാര കൂട്ടായ്മയുടെ സൗണ്ട് ഓഫ് സൈലൻസ് പ്രദർശനം രാവിലെ 10 മുതൽ. കലക്ട്രേറ്റിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ മലബാർ റിവർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം 3 മണിക്ക്. ടൗൺഹാളിൽ നാടകപ്പെയ്ത്ത് ഞ്ച ബാർബാരസ് നാടകങ്ങളുടെ അവതരണം 7 മണിക്ക്.
0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:37 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ 9:47 കോഴിക്കോട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: സ്കൂള് തുറക്കാറായി.
6: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
5: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
6: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ

സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിൻ്റെ കിഡ് ഗ്ലോബ് പ്രോജക്റ്റ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ എം പി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധികൾ എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിൻ്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിൻ്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിൻ്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണരംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ

0: നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
1: ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരൻസ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിൻ്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിൻ്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിൻ്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: കാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതിന യു മിൻ ആങ് ലൈങ് ഇത്യനേന സഹ ചർച്ചാം കരിഷ്യതി. ഉഭയോ ദേശയോ മധ്യേ ഐതിഹാസികാനാം സഭ്യതാനാം ച സംബന്ധാൻ ഇതോപി സുദൃഢീകരണായ വാർത്താലാപഃ ഭവിഷ്യതി. വാർത്താലാപാവധൌ മ്യാൻമാർ ഭാരതയോ മധ്യേ സുരക്ഷാ സമ്പർക്കൌ ച സമേത്യ സമ്പൂർണേഷു വിഭിന്നേഷു വിഷയേഷു ചർച്ചാ ഭവിഷ്യന്തി. രാഷ്ട്രീയ സുരക്ഷാ പരാമർശദ അജിത് ഡോഭാല ഗതരാത്രൌ ദില്യാം അതിഥിഗണമാന്യൈ സഹ മേലനം വിഹിതവാൻ. അവധേയം യത് മ്യാൻമാരദേശസ്യ രാഷ്ട്രപതിഃ ശനിവാസരെ ഭാരതസ്യ പഞ്ചദിവസീയ യാത്രായാം ബിഹാരസ്യ ഗയാനഗരം സംപ്രാപ്തവാൻ ആസീത്. മ്യാൻമാരദേശസ്യ രാഷ്ട്രപതേഃ ഭാരതസ്യ ആധികാരിക യാത്രായാഃ കാരണാത് ഉഭയോഃ ദേശയോഃ മധ്യേ ബഹുപക്ഷീയ സംബന്ധഃ ഇതോപി സുദൃഢഃ ഭവിഷ്യതി ഇത്യപേക്ഷാസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന പ്രകൃതി സംരക്ഷണ സ്ഥാനീയ സമാഹ്വാനാനാം നിരാകരണേ അന്യ സാമാജിക കാര്യേഷു ച തേഷാം പ്രേരക ഉപക്രമാണാം ഉപലബ്ധീനാം ച വിഷയേ അനേകേഷാം നാഗരികാണാം ഉത്കൃഷ്ട യോഗദാനായ പ്രശംസാ കൃത. ആകാശവാണ്യാ സ്വകീയ മാസിക കാര്യക്രമേ മൻ കി ബാത് ഇത്യനേന കാര്യക്രമേണ രാഷ്ട്രം അഭിസംബോധയൻ ശ്രീമോദി ഝാർഖണ്ഡ് രാജ്യസ്യ റാഞ്ചിനഗരെ ആയോജിതെ രാഷ്ട്രീയ വരിഷ്ഠ അത്ലറ്റിക്സ് ഫെഡറേഷൻ സ്പർദ്ധായാം ഉദയോന്മുഖ ക്രീഡകാനാം ഉത്കൃഷ്ട പ്രദർശനസ്യ പ്രശംസാം അകരോത്. പ്രവർത്തമാനായാഃ ഊഷ്ണതരംഗസ്യ സ്ഥിതിം പ്രതി ചിന്താം പ്രകടയൻ പ്രധാനമന്ത്രിണ ജനാൻ അധികൃതാൻ ഉപദേശാൻ അനുസൃത്യ സുരക്ഷിതം സ്ഥാതും പൂർവസൂചനാനുസാരം കാര്യം ച കർത്തും ഉദ്ബുദ്ധവാൻ.
1: ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹീ ഹൈ തേജ് ധൂപ് ഗർമ ഹവായേ ഐസേ മൌസം മേ അപ്നാ ധ്യാൻ രഖ്ന ബഹുത് ജരൂരി ഹൈ. पानी पीते रहिए, धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले. इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइंस जारी की है वो भी भूलिएगा नहीं.
0: പശ്ചിമ ബംഗാൾ രാജ്യസ്യ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കരിഷ്യതി. പഞ്ചത്രിംശത് നൂതനാഃ മന്ത്രിണഃ മന്ത്രിമണ്ഡലെ സമാവിഷ്ടാഃ ഭവിഷ്യന്തി. ശപഥഗ്രഹണം പ്രാതഃ എകാദശവാദനെ ലോകഭവനെ ഭവിഷ്യതി. നൂതനേന സമാവേശേന ശുഭേന്ദു പ്രശാസനെ മഹത്വപൂർണരൂപേണ സംവർദ്ധനം ഭവിഷ്യതി, യേന മെയ് മാസസ്യ നവമേ ദിനാങ്കേ പഞ്ചമന്ത്രിഭിഃ സഹ കാര്യഭാരം സ്വീകൃതമാസീത്. അനേന വിസ്താരേണ രാജ്യമന്ത്രിമണ്ഡലസ്യ മന്ത്രിണാം കുലസംഖ്യ ഏകചത്വാരിംശത് യാവത് വർദ്ധിതാ ഭവിഷ്യതി. നിർവാചനായോഗേന ദശരാജ്യാണാം ചതുർവിംശതി രാജ്യസഭാസദസ്യാനാം ദ്വിവാർഷിക നിർവാചനസ്യ കാര്യക്രമസ്യ ഘോഷണ അദ്യ ക്രിയതേ. ഭൂതപൂർവഃ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ, കേന്ദ്രീയമന്ത്രിണോ ജോർജ് കുര്യൻ തഥാ രവനീത സിംഹശ്ച തേഷു സദസ്യേഷു അന്തർഭവന്തി. ആന്ധ്രപ്രദേശെ ഗുജറാത്തെ തഥാ കർണാടകെ പ്രത്യേകസ്മിൻ രാജ്യെ ചത്വാരി ചത്വാരി ആസനാനി സന്തി. രാജസ്ഥാനെ തഥാ മധ്യപ്രദേശെ പ്രത്യേകസ്മിൻ രാജ്യെ ത്രീണി ത്രീണി ആസനാനി സന്തി. ഝാർഖണ്ഡെ ദ്വേ ആസനേ സ്ഥ, മണിപ്പൂരെ, മേഘാലയെ, അരുണാചലപ്രദേശെ ച മിജോറമേ ച പ്രത്യേകസ്മിൻ രാജ്യ ഏകൈകം ആസനം രിക്തമസ്തി. ആയോഗസ്യാനുസാരം ജൂൺ മാസസ്യ അഷ്ടാദശ ദിനാങ്കെ മതദാനം ഭവിഷ്യതി, മതഗണന അപി തസ്മിന്നേവ ദിനേ ഭവിഷ്യതി. മഹാരാഷ്ട്രസ്യ തമിഴ്നാടുരാജ്യസ്യ ഒഡീസാരാജ്യസ്യ ച പ്രത്യേകസ്യ ഏകസ്യ ആസനസ്യ കൃതെ രാജ്യസഭായാഃ ഉപനിർവാചനസ്യ കാര്യക്രമസ്യ അപി ആയോഗേന ഘോഷണ ക്രിയതെ. एतद् निर्वाचनमपि अग्रिममासस्य अष्टादश दिनांके भविष्यति. एकोननवति वर्षीया प्रख्यात गायिकायाः सुमन कल्याणपुरस्य मुंबई नगरे स्वनिवासस्थाने मृत्युः अभवत्. 50-29 शततमाद् वर्षात् 70-29 शततमं वर्षं यावत् चलचित्र संगीतस्य स्वर्णयुगे नैकासु भारतीय भाषासु कृत कार्याणां कृते एषा वयोवृद्ध गायिका प्रसिद्धा आसीत्. अभी च आईपीएल क्रिकेट क्रीडायां गतरात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे अंतिमस्पर्धायां गुजरात टाइटन्स दलं पञ्चस्तोभैः पराजित्य गत विजेतृदलेन रॉयल चैलेंजर्स बेंगलुरु इत्यनेन अस्य वर्षस्य श्रृंखलापि विजिता इति वार्ताः.
2: आकाशवाणी कोझिकोड.
3: ओपन ഫോറം തുറസിൻ്റെ തുറമുഖങ്ങൾ.

0: പിന്നെ ഞാൻ ലഹരിയായിട്ട് ഇതൊക്കെ വായിച്ച് തള്ളുക എന്നുള്ളതായി. അപ്പോഴാണ് ഖസാക്കിന് പുറമേ ഈ ആൾക്കൂട്ടം എന്നുള്ളൊരു നോവൽ വായിച്ചത്, ആനന്ദിന്റെ.
1: ഞാൻ എന്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും എഴുത്തുകാരനായ കെ സി നാരായണൻ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരമ്പരയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
0: അതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതും എല്ലാം മാറ്റിമറിച്ചു. അതിലെന്താണ് ആകർഷിച്ചതെന്ന് ഞാൻ പിന്നീട് നോക്കിയിട്ടുണ്ട്. അതിൽ ആകർഷിച്ചത്, അതിൽ ആശയങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ആ ആശയങ്ങളല്ല ആകർഷിച്ചതെന്നും തീർച്ച. ഈ ആശയവും ഈ വികാരവും രണ്ടും രണ്ടല്ലാതെ നിൽക്കുന്ന, ഒറ്റയായിട്ട് നിൽക്കുന്ന മട്ടിലുള്ള ഒരു രസജ്ഞാനം. രസമുണ്ട്, ജ്ഞാനമുണ്ട്. ആ രസജ്ഞാന രൂപകം എന്ന് നമുക്കതിനെ പറയാം. അങ്ങനൊരു സംഗതി ഞാൻ ആദ്യമായിട്ട് ഈ ആനന്ദിൻ്റെ കൃതിയിലാണ് കണ്ടത്. അപ്പോൾ ആനന്ദിൻ്റെ കൃതി ആശയങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണെന്ന് പലരും ആക്ഷേപമായിട്ട് പറയാറുണ്ട്. അങ്ങനെയല്ല എന്നാണ് എൻ്റെ അനുഭവം. ആനന്ദിൻ്റെ കൃതികൾ രൂപകങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതായത് മെറ്റഫേഴ്സാണതിലുള്ളത്. ആൾക്കൂട്ടം ഒരു മെറ്റഫറാണ്, അതുപോലെ പൂജ്യം എന്നുള്ള കഥ ഒരു മെറ്റഫറാണ്. ആ മെറ്റഫറിനെ പല സംഗതികൾ കൊണ്ടും വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആനന്ദിൻ്റെ ആർട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആർട്ടും അത് എനിക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ആനന്ദിൻ്റെ എവിടെ കണ്ടാലും ഞാൻ വായിക്കും. അപ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം വന്നു. വന്നതിന് ശേഷമാണ് 72 സമീക്ഷ ഒരു ആനന്ദ് ലക്കം ഇറക്കിയത്. ആനന്ദ് മാത്രമല്ല, അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്നുള്ളതായിരുന്നു എൻ്റെ കവർ സ്റ്റോറി. ആദ്യമായിട്ടാണ് സമീക്ഷയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പതിപ്പിറക്കണം. ആ സിനിമയെ പറ്റിയിട്ടുള്ള ആ ഭാഗം കഴിഞ്ഞാൽ പിന്നീട് അതിലുള്ളത് ഇന്ന് മാത്രം അന്ന് കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത കെ ജയശീലൻ്റെ കവിതകൾ, പിന്നെ ചില ചൈനീസ് കവിതകൾ, അതൊക്കെ പുറമെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആനന്ദിൻ്റെ നോവൽ, ഇതൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ അമ്പരന്ന് ആകെ ഇതായി. അങ്ങനെ ഞാൻ ആനന്ദിൻ്റെ ഒരു വലിയ ഇഷ്ടക്കാരനായി. പിന്നെ ആനന്ദിൻ്റെ കൃതികൾ വായിച്ചു, എനിക്ക് ആനന്ദിനൊന്ന് കാണണം എന്നായി. അപ്പോൾ 77 ആനന്ദിനെ കാണാൻ അവസരമുണ്ടായി. കാരണം ആനന്ദിൻ്റെ ബ്രദറിൻ ലോ കോഴിക്കോട് ആകാശവാണിയിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ആനന്ദ് ഇവിടെ ബ്രദറിൻ ലോനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആനന്ദിനോട് കത്ത് എഴുതിയിരുന്നു, ആനന്ദ് കോഴിക്കോട്ട് വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന്. അപ്പോൾ ആനന്ദ് വിളിച്ചു. എന്തോ ഒരു സെയിൻ്റിലിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ സൗമ്യമായിട്ട്, നിശബ്ദം എന്ന് പറയാവുന്ന അത്രയും സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതങ്ങളായിരുന്നു. ആ ആനന്ദ് എന്നുള്ള വ്യക്തിത്വം വലിയ അത്ഭുതമായിരുന്നു. എന്നിട്ട് ആനന്ദ് പറഞ്ഞു, ഇരിങ്ങാലക്കുടക്ക് വരൂ. അപ്പോഴൊക്കെ ഈ ആനന്ദിൻ്റെ കൃതികളൊക്കെ വരികയാണ്. കൊടുമുടികൾ വരുന്നു, കെട്ടിത്തീരാത്ത മാല, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ബാദുഷാനാമ വരുന്നു, അഭയാർത്ഥികൾ എന്നുള്ള ചെറുകഥ വരുന്നു. അതിൻ്റെ വിപുലീകൃത രൂപമാണ് അഭയാർത്ഥികൾ എന്നുള്ള നോവൽ. അങ്ങനെ വന്നു വന്നു ഞാൻ എരിങ്ങാലക്കുടക്ക് പോയി. എരിഞ്ഞാലക്കുടക്ക് പോയി. എരിഞ്ഞാലക്കുട കാരുകുളങ്ങര എന്നുള്ള സ്ഥലത്താണ്, ഒരു തീർത്ഥാടനം പോലെയും ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ആനന്ദിൻ്റെ രണ്ട് കുട്ടികളുണ്ട്, വിവേകും ചേതനയും. അവർ മണ്ണുവാരി കളിക്കുന്ന പ്രായമാണ്. ആനന്ദ് വളരെ ശാന്ത സൗമ്യനായിട്ട്. അപ്പോൾ ഈ പിള്ളേ അവിടെ ഉണ്ട്, പിള്ളയുടെ വൈഫുണ്ട്, അത് ആനന്ദിൻ്റെ സിസ്റ്ററുണ്ട്, വേറൊരു സിസ്റ്ററുണ്ട്. അങ്ങനെ വളരെ സമാധാനപൂർവ്വമായിട്ട് ഉള്ളൊരു ജീവിതം. അന്തരിച്ച പത്രപ്രവർത്തകൻ ജയചന്ദ്രൻ പറഞ്ഞു, എന്തൊരു ഒരു സെയിൻ്റ്ലിനെസ്സാണ് ആനന്ദിന്. അദ്ദേഹം വയനാട്ടിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ വയനാട്ടിൽ പോയി വന്നപ്പോൾ ഞാനാണ് ഈ ആനന്ദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രനെ ഏൽപ്പിച്ചും ജയചന്ദ്രൻ അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ജയചന്ദ്രൻ പിന്നീട് എന്നെ ഫോണിൽ വിളിച്ച് പറയുക, അയ്യോ ആനന്ദും വൈഫും വന്നിരുന്നു, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അങ്ങനെ പറയാം, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അത്ര ഒരു രമ്യതയും അത്ര ഒരു ശാന്തതയും വേറെ ഒരു ബന്ധങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ എഴുത്തിൻ്റെ ഒരു രീതിയും കൂടി നമ്മൾ കണ്ടെത്തണം. അതായത് ഈ ടോയ്ലറ്റിലെ ഒരു ബോർഡ് തൂക്കിയുണ്ട്, ഒരു ചരടിൽ. ആ ചരടിൽ ബോർഡ് ക്ലിപ്പിങ്ങിൽ ഈ കട്ട് ചെയ്ത പേപ്പർ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. വേറൊരു ചരട് കെട്ടി തൂക്കിയിട്ട് അതിലൊരു പെൻസിലും. കാരണം അന്ന് ആനന്ദ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഡയറക്ടറാണ്. സമയം എന്ന് പറയുന്നത് വളരെ വളരെ തുച്ഛമാണ്. അപ്പോൾ അതിന് പരിഹരിക്കാൻ എവിടെ എപ്പോൾ സമയം കിട്ടണോ അവിടെ വെച്ച് എഴുതുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ചെറിയ സമയം പോലും നഷ്ടപ്പെടാതെ അതിൽ എഴുതുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു ആനന്ദ് ഫാനായി, അല്ലെങ്കിൽ ആനന്ദിൻ്റെ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരാളായി മാറി മലയാള സാഹിത്യത്തിൽ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വിദേശ സാഹിത്യത്തിലെ പല കൃതികളും വായിക്കാനിടയായത്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച രണ്ട് വ്യക്തികളാണ്, ഒന്ന് മിലാൻ കുന്ദേരിയും, പിന്നെ മറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഗാർഷ്യ മാർക്കസും. ഈ രണ്ടു പേരുടെ എല്ലാ കൃതികളും ഞാൻ വായിച്ചു. അത് കുന്ദേരയാണ് എനിക്ക് അതിൻ്റെ ഷാർപ്പ്നെസ് കൊണ്ട് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്.

അപ്പോൾ കുന്ദേരുടെ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായിട്ടുള്ള സമരമാണ്. അപ്പോൾ അത് ഞാൻ സി ആർ പരമേശ്വരന് എഴുതിയ അവതാരികയിൽ അത് ആമുഖവാക്യമായിട്ട് കോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് മറവിക്കെതിരായ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായ സമരത്തിൻ്റെ വേറൊരു പേരാണ്. നമ്മൾ അനുദിനം ഈ മറവിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടുപോകും പലതും, അതിനെ തിരിച്ചെടുക്കുന്ന ഒരു പണിയുണ്ട്. അതാണ് നമ്മളെ പല കാര്യങ്ങളിലും ജാഗ്രതയാക്കി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദേശമാണത്. അത് കുന്ദേരുടെ ആ വാക്യാണ്. എനിക്ക് കുന്ദേരുടെ ഭയങ്കര ഹ്യൂമറും ജോക്കും അത് ജോവിയലായിട്ടുള്ള അതിൻ്റെ ടോണും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഓതർ ഈ കുന്ദേരിയും അതുപോലെ മാർക്കേസുമാണ്. അങ്ങനെ ആ സാഹിത്യം, പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാലത്ത് കവിതകൾ ധാരാളം ഇംഗ്ലീഷ് കവിതകൾ വായിച്ചിരുന്നു. ഈ യഹൂദ മിച്ചായി അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം വായനയൊക്കെ മലയാളത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കി, കാരണം വെച്ചാൽ സ്പീഡ് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു വായനാട് അന്തരീക്ഷം, ആ വായനയും എഴുത്തുമായിട്ടുള്ള പ്രതികരിക്കുന്നതിൻ്റെ അന്തരീക്ഷം, ഇതാണ് എന്നെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. ഇത് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ആളുണ്ടാകുമ്പോൾ എനിക്ക് ഉന്മേഷം കൂടും. അപ്പോൾ എന്തെങ്കിലും എഴുതണമെന്ന് തോന്നും, അതില്ലെങ്കിൽ ഒന്നും എഴുതണ്ടെന്ന് തോന്നും. ഈ ഒരു രണ്ട് ധ്രുവങ്ങളിൽ പെട്ടിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആരുമില്ല, ഏകാനാണ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തും കമ്മിയാവണം. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വായന ഉണ്ടായത് മഹാഭാരതം വായിച്ചതാണ്. അത് ഇങ്ങനൊരു പുസ്തകം എം ടി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, രണ്ടാമൂഴ് എഴുതിയിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞു അദ്ദേഹം വിശ്വസാഹിത്യം ലോകസാഹിത്യമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ എം ടി പറഞ്ഞു ഇങ്ങനൊരു കഥ ലോകസാഹിത്യത്തിലുള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്തോ ഒരു സങ്കീർണതയാണ്, എന്തൊരു ലാളിത്യമാണ്. ആ മഹാഭാരതത്തിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് അത്ര വിശാലമാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാം, ഏറ്റവും സങ്കീർണമായിട്ടും മനസ്സിലാക്കാം. അത് ഞാൻ വായിച്ചത് 10 കൊല്ലം. ആ 10 കൊല്ലം വായിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മകളെ കാണാൻ പോയി അമേരിക്കയിലേക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവ് നല്ല വായനക്കാരനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് വെൻഡി ഡോണിഗർ എഴുതിയിട്ടുള്ള ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടത്. വെൻഡി ഡോണിഗർ എന്ന സ്ത്രീ ഒരു ഇൻഡോളജിസ്റ്റാണ്. ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യൻ ടെക്സ്റ്റുകളുണ്ടല്ലോ അതിൽ കാണുന്ന സംഗതികളെ, ഒരു ബിംബങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ പഠിക്കുക. അതാണ് ചുരുക്കത്തിൽ ഇൻഡോളജിസ്റ്റുകളുടെ ധർമ്മം. അല്ലാണ്ട് ഇന്ത്യയുടെ പഴയകാല സാമൂഹ്യ ചരിത്രം പഠിക്കുകയല്ല, ഈ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഇന്ത്യാ ചരിത്രം പുനർനിർമ്മിക്കുക, അതാണ് അവരുടെ ജോലി. ആ പുസ്തകത്തിൽ അവരൊരു വാചകം പറയണ്ടായി. അതാണ് എന്നെ വല്ലാത്ത അലട്ടിയതും എന്നെ ആകാശത്തേക്ക് എടുത്തെറിഞ്ഞതും. അതെന്താ പറഞ്ഞാൽ, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം ജയിച്ച് വിഷാദമഗ്നനായി. അതാണ് അത്ഭുതം. ജയിച്ച ആളാണ് ദുഃഖിക്കുന്നത്, എത്ര ആളുകളെ ഞാൻ കൊന്നു. അങ്ങനെ വിഷണ്ണനായിരിക്കുന്ന ആ കലിംഗ ജയിച്ച അശോക ചക്രവർത്തിയുടെ ഒരു നിഴലോ ഛായയോ ആണ് ഈ കുരുക്ഷേത്ര യുദ്ധം ജയിച്ച ധർമ്മപുത്രനിൽ വീണുകിടക്കുന്നത് എന്നൊരു കാഴ്ചയിൽ കണ്ടു. ഇതെനിക്ക് ഒരാകാശത്തെ ഒരു മിന്നൽ കൊണ്ട് മുഴുവൻ തിളക്കുന്ന പോലെയുള്ള ഒരു വാക്യ വൈദ്യുതിയായിരുന്നു. ഒരു ഇരുണ്ട ആകാശം, അതൊരു ഇടിമിന്നൽ പാകുമ്പോൾ എന്തുമാത്രം വെളിച്ചായി വരിക. അങ്ങനെ ആ വെളിച്ചം വീണതോടുകൂടി ഞാൻ പുസ്തകം അടച്ചു വെച്ച് ഇനി ഇതിനെപ്പറ്റി എഴുതണം എന്ന് തീരുമാനിച്ചു. ഞാൻ പിന്നെ ആദ്യം മഹാഭാരതം നോട്ടെടുത്ത് വായിച്ചു. ആ നോട്ടുകൾ മറ്റേ ഈ ഒരു 5-6 ഷോപ്പിംഗ് ബാഗുകളിലുണ്ട്. ഇപ്പം ആ ഷോപ്പിംഗ് ബാഗ് 3 എണ്ണം ഞാൻ കളഞ്ഞു, 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആ നോട്ടുകൾ എഴുതി എഴുതി വന്നപ്പോൾ അത് ചിലത് കൂട്ടിവെച്ചപ്പോൾ ഒരു ചെറിയ ലേഖനമാവും തോന്നി. അങ്ങനെ ലേഖനമാവും തോന്നിയപ്പോൾ അത് കുറച്ചും കൂടി നന്നായി കൂട്ടിവെച്ചപ്പോൾ ഒരു വലിയ ലേഖനം തന്നെയായി. അങ്ങനെ 18 അധ്യായം എഴുതി. അത് 18 അധ്യായം എഴുതുമ്പോൾ ഒരു സൂട്ട് കേസിലാക്കി എൻ പി വിജയകൃഷ്ണനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ മക്കളുടെ അടുത്തേക്ക് പോയി, അമേരിക്കയിലാണ് അവർ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് എൻ പി വിജയകൃഷ്ണൻ്റെ ഒരു ഫോൺ വരികയാണ്. അത് മാതൃമേ അയച്ചപ്പോൾ സീരിയലൈസ് ചെയ്യാൻ പോകണം. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാനിത് സീരിയലൈസ് ചെയ്യാൻ പറ്റുന്നോ, ചെറിയ ആരെങ്കിലും സീരിയലൈസ് ചെയ്യുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ സുഭാഷ് ചന്ദ്രനോട് വിജയകൃഷ്ണൻ അത് പറഞ്ഞു. സുഭാഷ് അത് എൻ്റെ കവർ ചിത്രം തപ്പിപ്പിടിച്ച് ആ കവറിട്ടു, എന്നിട്ട് അത് ഗംഭീരമായിട്ട് കൊടുത്തു. 51 ലക്കം ഒരു കൊല്ലം തുടർച്ചയായിട്ട് അത് മഹാഭാരതത്തിൻ്റെ വന്നു. അത് പിന്നെ പുസ്തകമാക്കി, DC ബുക്സാണ് പുസ്തകമാക്കിയത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കണ്ടെത്തലുമായിരുന്നു. മഹാഭാരതത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടും അതിലുണ്ട്. നീണ്ട വായനയുടെ കാലം, അതിൽ നിന്ന് കണ്ടെത്തലായി ഉയർന്നു വന്നിട്ടൊരു പുസ്തകം, ഇങ്ങനെയുള്ള എഴുത്ത്, വായന, എഴുത്ത് എന്നുള്ള സംഗതികളുടെ ഒരു തുടർച്ചയാണ് എൻ്റെ വായനാ ജീവിതം. അത് എഴുത്ത് ജീവിതവുമായിട്ട് വളരെ ഗാഢമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു.
രണ്ടിനെയും പൊളിച്ചു മാറ്റാനോ വേറെയാക്കാനോ കഴിയില്ല. ഇതാണ്

0: എനിക്ക് എൻ്റെ ഈ വായനാ ജീവിതത്തെ പറ്റി പറയാനുള്ളത്.
1: ഞാൻ എൻ്റെ വായന. എഴുത്തുകാരനായ കെ സി നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ENT വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ.
2: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ അല്ലെങ്കിൽ സംസാരം വൈകുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 3 മാസം മുതൽ തന്നെ കുട്ടികൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ഉറക്കെ ചിരിക്കാനും ഒക്കെ തുടങ്ങുന്നു. ഇതിനെ ബാബ്ലിംഗ് എന്ന് പറയും. 6 മാസം ആകുമ്പോഴത്തേക്ക് 1-2 അക്ഷരങ്ങൾ, മാ, പ, തുടങ്ങിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയും 8 മുതൽ 10 മാസം വരെ 1-2 അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ, ഉദാഹരണത്തിന് മമ്മ, അച്ച എന്നിവ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. 1.5 വയസ്സാകുമ്പോഴത്തേക്കും 3-4 ചെറിയ വാക്കുകൾ അർത്ഥത്തോടെ യൂസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 വയസ്സിലാണ് 1-2 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. 3 വയസ്സിൽ ചെറിയ കഥകൾ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങുന്നതൊക്കെ 3 വയസ്സിലാണ്. 4 വയസ്സിൽ പാട്ടുകൾ പാടുകയും കഥകളും പ്രത്യേകിച്ച് ഇമാജിനറി സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. ഈ കാലഘട്ടങ്ങളൊന്നും തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ഒന്നുമല്ല. 1-2 മാസത്തെ വ്യത്യാസമൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ വൈകുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് സംസാര വൈകല്യമുള്ള ഒരുപാട് കുട്ടികളിൽ കണ്ടേക്കാവുന്ന ഒരു കണ്ടീഷനാണ് കേൾവിക്കുറവ്. ചെറുതോ വലുതോ ആയ അല്ലെങ്കിൽ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള കേൾവിക്കുറവ് തന്നെ സംസാര വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. ലളിതമായ കേൾവി ടെസ്റ്റുകളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു കാരണങ്ങൾ ജന്മനാലുള്ള വൈകല്യങ്ങൾ, ചില പ്രത്യേക സിൻഡ്രോം, ഓട്ടിസം തുടങ്ങിയ അവസ്ഥകളാണ്. ഇതൊക്കെ തന്നെ ഡോക്ടറുടെ പരിശോധന ആവശ്യമുള്ള അവസ്ഥകളായതിനാൽ മുന്നേ പറഞ്ഞ നോർമൽ സംസാരം എങ്ങനെയാണെന്നുള്ള കാലയളവിൽ ഉണ്ടാകുന്ന കാര്യമായ വ്യത്യാസങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും നേരത്തെ തന്നെ ഡോക്ടറെ കാണിക്കുകയും വേണമെന്നത് നിർബന്ധമാണ്. നേരത്തെ കണ്ടെത്തി നല്ല രീതിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടെ പരിശീലനത്തിലൂടെയും മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും. മറ്റൊരു കാരണം ടങ് ടൈ അല്ലെങ്കിൽ നാക്കിലെ കെട്ട് എന്നൊക്കെ പറയുന്ന നാവിനെ വായയുടെ താഴ്ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ചർമ്മത്തിനുണ്ടാകുന്ന നീളക്കുറവോ കട്ടികൂടുതലോ ആണ്. ഇത് സംസാരം വൈകാനോ സംസാര ശുദ്ധി കുറയാനോ കാരണമാവാം. വളരെ ചെറിയ സർജറിയിലൂടെ നേരത്തെ തന്നെ എളുപ്പം മാറ്റിയെടുക്കാവുന്ന ഒരു അവസ്ഥയാണിത്. ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്ക്രീൻ ടൈം. മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, TV എന്നിവയ്ക്ക് മുന്നിൽ കുട്ടികൾ ചെലവാക്കുന്ന സമയം വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. സ്വാഭാവികമായി സമൂഹത്തിൽ നിന്നുള്ള ക്യൂസ് അല്ലെങ്കിൽ സൂചനകൾ മനസ്സിലാക്കിയും അതിനോട് പ്രതികരിച്ചുമാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. എന്നാൽ മൊബൈൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ അതിലുള്ള വീഡിയോകൾ കാണുന്നതിലൂടെ കുട്ടികൾക്ക് യാതൊരുവിധ സൂചനകളോ പ്രതികരിക്കാനുള്ള അവസരങ്ങളോ ലഭിക്കുന്നില്ല. ഇത് ഭാവിയിൽ കുട്ടികൾക്ക് വാക്കുകൾ അർത്ഥപൂർണമായി ഉപയോഗിക്കാനുള്ള കഴിവിനെയും ഇന്ററാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുകളെയും ബാധിക്കും. ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, സംസാരം വൈകുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കും ഇത് നീങ്ങാറുണ്ട്. പല പഠനങ്ങളും പറയുന്നത് 2 വയസ്സുവരെ കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈം എന്നതാണ്. അതായത് ഒട്ടും തന്നെ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനു പകരമായി കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വീട്ടുകാരും ബന്ധുക്കൾക്കും കൂടെ ഇരുന്ന് കളിക്കാനും കഥ പറയാനും സംസാരിക്കുവാനും ശ്രമം നടത്തുക. ഒരേ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ അനുവദിക്കുക. കുട്ടികളെ വീടിന് പുറത്ത് കളിക്കാനും നടക്കാനും ഒക്കെ കൊണ്ടുപോവുക. മറ്റാളുകളുമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ സംസാരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളെല്ലാം.
1: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കവിയൂർ രേവമ്മ പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.

0: നിങ്ങൾ കേട്ടത് കവിയൂർ ദേവമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: കേരള സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സിയാപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും ഓഫീസർ ഇൻചാർജ് സിയാപ്റ്റ് സബ് സെന്റർ, ബൈരായിക്കുളം LP സ്കൂൾ കോമ്പൌണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട് 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0495 STD കോഡിൽ 2723666 അല്ലെങ്കിൽ 2356591. മൊബൈൽ നമ്പർ 9496882366. പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ

0: പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0466227335. നെല്ലിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ആധാർ കാർഡ്, വിദ്യാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ ഈ മാസം 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0495-2383-472. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9539-59-69-6905. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9539-59-69-6905.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: Mubarak Jewelry, Shraddha, samarpikkunnathu Mubarak Jewelry. കരുതൽ പൊന്നു പോലെ കരുതി വെക്കാം പൊന്നായും. Mubarak Jewelry, രാമനാട്ടുകര and Farooq.
5: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്, ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും.

0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലെയിങ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:00 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1-ാം ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ

0: സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. 2026 ഐപിഎൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ടൌട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിഖ് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീ ബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി.ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: ഞാൻ കൃത്യമായി എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യം. എന്നാൽ ഉച്ചാരണത്തിൽ പിശകുണ്ട്. WHATSAPP വാട്സ്ആപ്പ് ആണ്, വാട്സ്ആപ്പ് അല്ല. WhatsApp is a word play with the phrase WhatsApp and the word application. WhatsApp എന്ന പദവാക്യവും ആപ്ലിക്കേഷൻ എന്ന വാക്കും കൂടി ചേർന്നാണ് WhatsApp എന്ന വാക്ക്. WHAT what, IS is UP up. What is up? അഥവാ WHAT apostrophe S what's UP up. WhatsApp. വാട്സാപ്പ് ഒരു അനൌപചാരിക അഭിവാദ്യമാണ്. വാട്സാപ്പ് ഈസ് അൻ ഇൻഫോർമൽ

0: greeting, which means what is happening at your end, is there anything special, etc. സുഖമല്ലേ, എന്തുണ്ട് വിശേഷം എന്നൊക്കെയുള്ള അനൌപചാരികമായ കുശലാന്വേഷണമാണ് വാട്സപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് STATUS? ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ് ആസ് സ്റ്റേറ്റസ്, നോട്ട് സ്റ്റാറ്റസ്. സ്റ്റേറ്റസ് എന്നാണ് ഉച്ചാരണം, സ്റ്റാറ്റസ് അല്ല. സ്റ്റേറ്റസ് മീൻസ് സോഷ്യൽ പൊസിഷൻ, സാമൂഹിക പദവി. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ, ഇൻകം ആൻഡ് ഓക്യുപ്പേഷൻ ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സോഷ്യൽ സ്റ്റേറ്റസ്. വിദ്യാഭ്യാസം, വരുമാനം, തൊഴിൽ എന്നിവ സാമൂഹിക പദവിയുടെ സൂചകങ്ങളാണ്. സ്റ്റേറ്റസ് ഓൾസോ മീൻസ് കണ്ടീഷൻ ഓർ പൊസിഷൻ. എന്തെങ്കിലും ഒരു സ്ഥിതി, നില അഥവാ അവസ്ഥയെ സൂചിപ്പിക്കുന്നു സ്റ്റേറ്റസ് എന്ന വാക്ക്. മാരിറ്റൽ സ്റ്റേറ്റസ് മീൻസ് മാരിറ്റൽ പൊസിഷൻ, വൈവാഹിക അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മീൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി. എക്സാമ്പിൾ, വാട്ട് ഇസ് ദ കറന്റ് സ്റ്റേറ്റസ് ഓഫ് യുവർ ഹോം ലോൺ ആപ്ലിക്കേഷൻ? എന്താണ് താങ്കളുടെ ഭവന വായ്പാ അപേക്ഷയുടെ നിലവിലുള്ള സ്ഥിതി അല്ലെങ്കിൽ നില അല്ലെങ്കിൽ അവസ്ഥ? ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് തിരിച്ചെത്താം. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ആ ഓപ്പണിംഗ് സെന്റൻസ്. ഞാൻ കൃത്യമായി എന്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഐ അപ്ഡേറ്റ് മൈ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് റെഗുലർലി.
1: English Matters, presented by Smita Manikoth.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: അച്ഛന്മാര് തന്ന പരാതിയിൽ ഒരു കൊനഷ്ടുണ്ട്. സെമിത്തേരിയിൽ നിന്ന് ശവമോഷണം പോയ കാര്യം ഉണ്ണിച്ചക്കൻ സാറ് പരിശോധിച്ചുറപ്പിച്ചിട്ടാണ് സാറെ മുങ്ങിയേക്കണത്.
5: അക്കാര്യം മാത്രം പോലീസ് രേഖകളിലൊന്നും ഉൾപ്പെടുത്താതെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത മട്ടിൽ ഔദ്യോഗികത തീരെയില്ലാത്ത ഒരു കത്തുമെഴുതി വെച്ചിട്ടാണ് അയാൾ മറഞ്ഞുപോയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞുവെന്ന് ബെഞ്ചമിന് തീർച്ചയായി. അയാൾ തളർച്ചയോടെ ചാരുകസേരയിലേക്ക് വീണു. പാതിരാത്രി ഫോൺ നിലയ്ക്കാതെ മണിയടിക്കുന്നത് വളരെ മങ്ങിക്കേട്ടുവെങ്കിലും എണീറ്റെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ശരീരം കട്ടിലിനോട് ആണിയടിച്ചുറപ്പിച്ചതുപോലെ. അതിലുപരി അയാളൊരു വൃത്തികെട്ട സ്വപ്നവും കണ്ടിരുന്നു. ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്ന സ്വരം കേട്ട് വാതിൽ തുറന്നതാണ്. പുറത്തെ അരണ്ട വെളിച്ചത്തിൽ വീടിനു മുന്നിൽ നിന്ന് ഓരിയിടുന്ന ചെന്നായ. പേടിച്ച് നിലവിളിച്ചുവെങ്കിലും സ്വരം പുറത്തേക്ക് വന്നില്ല. അടുത്ത നിമിഷം ആ ചെന്നായ രണ്ടുകാലിൽ എണീറ്റു നിന്നു. അതിനുണ്ണിച്ചക്കന്റെ മുഖമായിരുന്നു. അതോടെ ഉറക്കം മുറിഞ്ഞു. രാവിലെ ഓഫീസിലേക്ക് കയറിയപ്പോൾ തന്നെ മുറിയിൽ ഫോണടിച്ചു തുടങ്ങി.
4: സി ഐ സാറല്ലേ? സാറേ, ഞാൻ കാഞ്ഞിരപ്പള്ളി നിന്ന് പാലത്തിങ്കൽക്കറിയച്ചനാന്നേ. എന്റെ ചായന്റെ പേര് പറഞ്ഞാൽ സാററിയുമായിരിക്കും. പാലത്തിങ്കൽ അബ്രഹാം ജോസഫ്. പണ്ട് ആ സ്റ്റേഷനിൽ SI ആയിരുന്നു.
6: അറിയാം. കുഞ്ഞവരാച്ചൻ സാറിന് സുഖമല്ലേ?
4: അത് പറയാനാ വിളിച്ചേ.
6: എന്റെ ചായന് ഇന്നലെ സന്ധിക്ക് മരിച്ചുപോയി.
4: പെട്ടെന്നാണ് ഓർത്തത്. പണ്ട് കുഞ്ഞുമാക്കോതയുടെയും കുടുംബത്തിന്റെയും തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കറുപ്പൻ പരാതി കൊടുത്തിട്ടും അതന്വേഷിക്കാതെ ഉഴപ്പിക്കളഞ്ഞത് ഈ അവരാച്ചൻ സാറായിരുന്നു. സ്റ്റോറുമുറിയുന്ന പഴയ ഫയലുകൾ തപ്പിയെടുത്ത ഉണ്ണിച്ചക്കനാണത് കണ്ടുപിടിച്ചതും. അവരാച്ചൻ സാറിന് ഈ കേസുമായി എന്തോ ബന്ധമുണ്ടാകണം.
6: സാറേ, ഞാൻ പറഞ്ഞു തീർന്നില്ല.
4: കറിയ ഫോണിലൂടെ തുടർന്നു.
6: കറിയാച്ച, എപ്പോഴാ ശവസംസ്കാരം?
4: അത് നാളെയേ ഉള്ളു. ദുബായിൽ നിന്ന് പെങ്ങന്മാര് വരാനുണ്ടേ.
6: കുഞ്ഞവരാച്ചൻ സാറ് കിടപ്പിലായിരുന്നോ?
4: കിടപ്പിലായിരുന്നേലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. അവിടുന്ന് പഴയ കേസ് അന്വേഷിക്കാൻ ഒരു SI വന്നതാ കുഴപ്പമായേ.
6: SIയോ?
4: അതേന്ന്, പട്ടികജാതിക്കാരനാന്നേ.
6: എന്നതാ പേര്?
4: ഉണ്ണിച്ചക്കൻ എന്നാണോ?
6: അതെ, അത് തന്നെ.
4: അപ്പം സാറ് നാളെ വരത്തില്ലയോ?
6: ഉണ്ണിച്ചക്കൻ അവിടെ ഉണ്ടോ?
4: ബെഞ്ചമിൻ ആകാംക്ഷ അടക്കാനാവുന്നില്ലായിരുന്നു.
6: അയാളെപ്പോഴേ പോയി.
4: കറിയാച്ച, ഞാൻ അങ്ങോട്ട് വരികയാണ്, ഇപ്പം തന്നെ.
6: എന്നാ ശരി സാറേ.
5: ബെഞ്ചമിൻ തിരക്കിട്ട് പുറത്തേക്കിറങ്ങി.

0: ബെഞ്ചമിൻ കാറിൽ കയറിയതും അപായമണി പോലെ സൈക്കിൾ ബെല്ല് കേട്ടു. ഒറ്റക്കൊമ്പൻ തിരക്ക് പിടിച്ച് സൈക്കിളിൽ നിന്നിറങ്ങി. സാറെങ്ങടാണ് പോണത്?
1: പഴയ SI കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാജൻ സാറ് മരിച്ചു. ഒന്ന് പോയിട്ട് വരാം.
0: അയ്യോ സാറേ, ഇന്ന് പോവല്ലേ? സെമിത്തേരിയിലെ ശവമോഷണം വലിയ പ്രശ്നമാവൂട്ടാ. എന്തേലും ചെയ്തില്ലേ വലിയ കുഴപ്പമാവും.
1: ഒറ്റക്കൊമ്പൻ പറഞ്ഞത് ശരിയാണ്. മതവികാരം എല്ലാ കാലാവസ്ഥയിലും നേറിപ്പിടിക്കുന്ന വെടിമരുന്നാണ്. ഒരു സംശയവുമില്ല. കടലോര ക്രിസ്ത്യാനികൾ തിങ്ങിത്താമസിക്കുന്ന ഇവിടെ സെമിത്തേരി മോഷണം വലിയൊരു കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ന് തിരക്കിട്ട് ചെന്നാലും പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ണിച്ചക്കിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവരാച്ചൻ സാറിൻ്റെ മോനെ സൗകര്യത്തിന് കിട്ടണം. എന്തായാലും നാളത്തെ ശവമടക്ക് കഴിയാതെ അത് നടക്കില്ല.
2: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

സിദ്ധാർത്ഥ ശ്രീരാം എന്ന സിദ്ധ് ശ്രീരാം ചെറിയ കാലഘട്ടം കൊണ്ട് പ്രശസ്തിയിലേക്കുയർന്ന തെന്നിന്ത്യൻ ഗായകനാണ്. സവിശേഷമായ ആലാപന ശൈലി കൊണ്ട് ശ്രദ്ധേയനായ സിദ്ധ് ശ്രീരാം 2020 റിലീസായ ഗൗതമന്റെ രഥം എന്ന മലയാള സിനിമയിൽ പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചയിതാവ് വിനായക് ശശികുമാർ. സംഗീതം അങ്കിത് മേനോൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽഎഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് മാണ്ഡ് എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് കടം കൊണ്ട് കർണാടക സംഗീതത്തിലും ഈ രാഗം ഉപയോഗിക്കാറുണ്ട്. ശങ്കരാഭരണത്തിൻ്റെ അതേ സ്വരസ്ഥാനമുള്ള ബിലവൽ എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ ജന്യമാണ് മാണ്ഡ്. എന്നിരുന്നാലും പല അന്യസ്വരങ്ങളും ശുദ്ധദൈവതം വരുന്നുണ്ട്, സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, അതൊക്കെ അല്പം ക്രോമാറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതാണ് ഈ രാഗത്തിൻ്റെ ഒരു സവിശേഷത.

പ്രശസ്ത കർണാടിക് വോക്കലിസ്റ്റായ നിത്യശ്രീ മഹാദേവനാണ് ഈ ഗാനം പാടിയത്. കച്ചേരികളൊക്കെ പാടുന്ന പോലെയുള്ള വളരെ തുറന്നുള്ള ഓപ്പൺ ത്രോട്ട് സിംഗിങ് ആണ് അവരുടെ മുഖമുദ്ര. ഒരു തില്ലാന പോലെ മനോഹരമായ ഈ ഗാനത്തിൽ ഒരു അസാധ്യമായ ഒരു ടാലൻ്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ശൈലിയിൽ രണ്ട് ദൈവതം ഉപയോഗിച്ച്, രണ്ട് ഗാന്ധാരമൊക്കെ ഉപയോഗിച്ച് ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഇത് മാണ്ടാണ് എന്നെല്ലാവരും ഇപ്പോൾ പറയാറ്. യഥാർത്ഥത്തിൽ മാണ്ട് എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിന് ഇതൊന്നുമല്ലാത്ത മറ്റൊരു സ്വത്വമാണുള്ളത്.

0: കൃഷിദീപം.
1: പൂച്ചകളിൽ ത്വക്കിനെ ബാധിക്കുന്ന ഒട്ടേറെ രോഗങ്ങളുണ്ടെങ്കിലും ഡെർമാറ്റോഫൈറ്റോസിസ് എന്ന ഫംഗസ് ബാധ മനുഷ്യരിലേക്ക് പകരുമെന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിരോധശേഷി കുറഞ്ഞ പൂച്ചകളുടെ രോമങ്ങളിൽ കൂടി ഫംഗസ് വേഗം പകരുന്നു. മുഖത്തും കഴുത്തിലും കാലുകളിലും ചുവന്നു തടിച്ചു വരിക, വട്ടത്തിൽ രോമം കൊഴിയുക, അമിതമായ ചൊറിച്ചിൽ എന്നിവയാണ് പൂച്ചയിലെ പ്രധാന രോഗലക്ഷണങ്ങൾ. ചർമ്മ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും രോഗം പൂർണ്ണമായി ഭേദമാക്കുകയും ചെയ്യാം. രോഗപ്രതിരോധത്തിന് ശുചിത്വപാലനം പ്രധാനമാണ്.
2: ജീവകം എയും കാൽഷ്യവും ധാരാളം അടങ്ങിയിട്ടുള്ള കറിവേപ്പിലയ്ക്ക് ആഹാരത്തിലുണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാനും രുചി വർദ്ധിപ്പിക്കാനും കഴിയും. കറിവേപ്പ് രണ്ടിനുമുണ്ട്, വലിയ ഇലകളുള്ളവയും ചെറിയ ഇലകളുള്ളവയും. ചെറിയ ഇലകളുള്ളതിനാണ് കൂടുതൽ രുചിയും മണവും ഉണ്ടാകുക. പഴുത്ത കായിൽ നിന്നും കുരുമുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. വേരിൽ നിന്നും പൊടിച്ചു വരുന്ന ചിനപ്പുകളും നടീൽ വസ്തുവായി ഉപയോഗിക്കാം. ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ ജൈവവളം, മണ്ണ്, ചകിരിച്ചോറ്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് തൈകൾ പാകാം. രോഗമില്ലാത്ത മരത്തിൽ നിന്ന് ശേഖരിച്ച തൈകൾ നടുന്നതാണ് ഉത്തമം. കിളിർത്തു വരുന്ന തൈകൾ 2-3 മാസത്തിനകം കൂടുകളിൽ നിന്ന് മാറ്റി നടാം. വലിയ ഗ്രോ ബാഗുകൾ, പ്ലാസ്റ്റിക് വീപ്പകൾ, പെയിന്റ് ബക്കറ്റുകൾ എന്നിവയിലോ മണ്ണിൽ കുഴിയെടുത്തോ കറിവേപ്പ് നടാവുന്നതാണ്. മണ്ണ്, ജൈവവളം, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് എന്നിവ നിറച്ച് നടുന്ന തൈകൾക്ക് നന അത്യാവശ്യമാണ്. ഏകദേശം 1 അടി വിസ്തീർണമുള്ള കുഴികളിൽ മേൽമണ്ണും ചാണകവും കലർത്തി തൈകൾ നടാം. സാവധാനം വളരുന്ന കറിവേപ്പിന് ആദ്യഘട്ടത്തിൽ അല്പം ശ്രദ്ധയും പരിചരണവും കൊടുത്താൽ സമൃദ്ധമായി വളരും. നല്ല നീർവാർച്ചയുള്ള തുറസായ സ്ഥലം നടുന്നതിനായി തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം. വളരുന്ന ചെടിയുടെ തലപ്പുകൾ നുള്ളിക്കളഞ്ഞാൽ ചെടിക്ക് അധികം ശാഖകൾ ഉണ്ടാകുകയും കൂടുതൽ ഇലകൾ ലഭിക്കുകയും ചെയ്യും.

0: കൃഷിദീപം. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ആയിരത്തി തൊള്ളായിരത്തി 1983 റിലീസ് ചെയ്ത ഭാരതീരാജ ചിത്രമാണ് മൺവാസനെ. ആശാ കേളുണ്ണി നായർ എന്ന രേവതി ചലച്ചിത്ര പ്രവേശം കുറിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിൽ നിന്നുള്ള ഒരു യുഗ്മഗാനത്തിന്റെ വരികൾ എഴുതിയത് വൈരമുത്തു, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, SP ജാനകി.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് മ്യാൻമാർ പ്രസിഡന്റ് ഉ മിൻ ഓങ് ഹൈൻ ഇൻ ന്യൂഡൽഹി ടുഡേ. നോട്ടിഫിക്കേഷൻ ഫോർ ബൈ അന്യൽ ഇലക്ഷൻസ് ടു 24 രാജ്യസഭ സീറ്റ്സ് ഫ്രം 10 സ്റ്റേറ്റ്സ് ടു ബി ഇഷ്യൂഡ് ദിസ് മോർണിംഗ്. സെന്റർ ടു ലോഞ്ച് മന്ത് ലോങ് ഖേത് ബച്ചാവ് അഭിയാൻ ടു പ്രൊമോട്ട് ജുഡീഷ്യസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫ്രം റൈസ് ആൻഡ് ഡിസ്ട്രിക്ട് ഇൻ മധ്യപ്രദേശ്. West Bengal Chief Minister Subhendu Adhikari to expand his cabinet this morning with induction of 35 new ministers. Renowned singer Suman Kalyanpur passes away in Mumbai. And in cricket, Royal Challengers Bengaluru wins second consecutive IPL title, beating Gujarat Titans by 5 wickets in final match at Ahmedabad. Prime Minister Narendra Modi will hold discussions with Myanmar

0: Salam Dar bagged 3 wickets, while Bhuvneshwar Kumar and Josh Hazlewood each bagged 2 wickets. In the post-match presentation, 15-year-old Vaibhav Suryavanshi of Rajasthan Royals won the orange cap on becoming highest run getter in this season. Moreover, the young sensation also won the Most Valuable Player award and the Emerging Player of the Season title. On the other hand, Kagiso Rabada of Gujarat Titans won the purple cap for claiming highest number of wickets this season. So now, before we close this report, let's listen to what RCB skipper Rajat Patidar said after retaining the IPL title.
1: So this one is for you again, RCB fans.
0: With this, a phenomenal IPL season comes to an end. Chirag Jha, Akashwani News, Delhi.
2: Uttar Pradesh Chief Minister Yogi Adityanath has instructed district administrations, relief commissioner's office and concerned departments to maintain continuous monitoring and ensure immediate action in the event of any disaster following incidents of storms, rainfall and severe weather in several districts. Many districts, including the state capital, Lucknow, witnessed a change in weather yesterday, providing some relief from the scorching heat. Several districts recorded rainfall accompanied by strong winds and hailstorms. The Meteorological Department has issued a rainfall alert for many districts across the state. And now for a look at today's newspapers, it's over to Shagun Chopra.
3: Thank you, Abhishek. Prime Minister Modi highlights India's sporting rise, cultural heritage and grassroots change makers in 134th Mann Ki Baat, reports the Statesman. In Indian Express, its editorial piece says, science collaboration is space compass, not conflict. The paper writes, last week NASA announced an ambitious roadmap for sustained operations on the moon over the next decade. The agency reportedly envisions creating a base on the lunar south pole in 3 parts. Getting to the moon's surface and beginning experiments from 2026 to 2029, new Chief of Defence Staff General N.S. Rajasubramani, Chief of Naval Staff Admiral Krishna Swaminathan assume office, informs the Tribune. Kohli powers RCB to consecutive IPL glory, reports Hindustan Times. And finally, for mall outlets, summer's time for some cool business, writes Economic Times, adding eateries, fashion and beauty retailers at malls thrive as customers look to escape heat and spend time in AC. And with that, it's back to Abhishek.
2: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with Myanmar President U Min Aung Hlaing in New Delhi today. Notification for biennial elections to 24 Rajya Sabha seats from 10 states to be issued this morning. Center to launch month-long Khet Bachao Abhiyan to promote judicious use of fertilizers from Raisen district in Madhya Pradesh. West Bengal Chief Minister Shubhendu Adhikari to expand his cabinet this morning with induction of 35 new ministers. Renowned singer Suman Kalyanpur passes away in Mumbai. And in cricket, Royal Challengers Bengaluru wins second consecutive IPL title, beating Gujarat Titans by 5 wickets in the final match at Ahmedabad. And with that, we end the morning news. Have a nice day.
4: Akashavani Kozhikode.
5: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: രാഘവൻ പുറക്കാട് നാടകരംഗത്ത് സജീവമായ കലാകാരനാണ്. ഹോം വീഡിയോ, സീരിയലുകൾ തുടങ്ങിയവയിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. തന്റെ സർഗജീവിതാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
7: ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഈ മോണോ ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്ത് ശീലിച്ചൊരാളാണ്. സത്യത്തിൽ അതിൻ്റെ രചനയോ സംവിധാനമോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഒന്നിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത കാലത്ത് ഞാൻ സ്റ്റേജിലൊക്കെ പരിപാടി നടത്തി ഇഷ്ടംപോലെ കൂവൽ കേട്ടൊരാളാണ്. അങ്ങനെ എനിക്ക് യാദൃശ്ചികമായാണ് വടകരക്കാരനായ ഒരു മോണോആക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ഈ കളി കണ്ടിട്ട് അയാൾ എന്നെ വിളിച്ച് ഉപദേശിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, നീ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും നീ അവതരിപ്പിച്ച് കാണിക്കണം, അപ്പോഴും മാത്രമേ നീ എന്താണ് ചെയ്യുന്നതെന്ന് ജനത്തിന് മനസ്സിലാവുള്ളൂ. അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വേണമെങ്കിൽ അയാളെ പേര് വെള്ളൂർ പി രാഘവൻ, അയാളെൻ്റെ അനുഗ്രഹിച്ചിട്ട് വന്നു ഇനി ഗംഭീരനാകും. അത് പറയുമ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ട്. പിന്നീട് ഞാൻ ഇഷ്ടംപോലെ മോണോആക്ടുകൾ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പുറക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ചെറിയ ചെറിയ നാടകങ്ങൾ സ്റ്റേജ് ചെയ്ത് അങ്ങനെ വന്നു എന്നാണ് അമേച്ചർ നാടകങ്ങൾ തന്നെ ഇഷ്ടംപോലെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി.
8: ഈ അമേച്ചർ നാടകരംഗത്തെ ഏതെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ?
7: തെറ്റില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ. ഞങ്ങൾ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ പോയിട്ടുണ്ട്. തലശ്ശേരിയിലൊരു നാടക ട്രൂപ്പ് നാടക അഭിനയം

0: മത്സരം, അതിൽ ഞങ്ങൾ പഴുതു. പുറക്കാട് വാസ്ക് എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, ആ എൻ്റെ കെയർ ഓഫിൽ കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെ ചന്ദ്രശേഖരൻ തിക്കോടി എഴുതിയൊരു നാടകമാണ് ഞങ്ങൾ തലശ്ശേരിയിൽ തലശ്ശേരി എന്നല്ല കേരളത്തിൽ മുഴുവൻ അവതരിപ്പിച്ചത്. അതിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ക്രമേണയാണ് ഞങ്ങളൊരു നാടകം ടൗൺ ഹാളിൽ നടന്നു, ടാഗോറിൽ കളിച്ച്, അങ്ങനെ കളിച്ചപ്പോൾ സംഗമം തിയേറ്റേഴ്സിലേക്ക് എന്നെ ക്ഷണിക്കുന്നതല്ല എന്നെ വിളിച്ചുകൊണ്ടുപോയത്. അത് എൻ്റെ ബഹുമാന്യ നാടകക്കാരനായ ചേമഞ്ചേരി നാരായണൻ നായർ. അന്ന് അദ്ദേഹം സംഗമത്തിലെ പ്രഗത്ഭനായ നടനൊരാളാണ്. അന്ന് കോഴിക്കോടുള്ള നാടകക്കാരെല്ലാം പരിചയക്കാരാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയർഓഫിലാണ് ഞാൻ സംഗമത്തിലെത്തുന്നത്. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ആ നടത്തുന്നത്. അപ്പം ബാബു പറശ്ശേരി പ്രഗത്ഭനായ നടൻ, പിന്നെ ചേമഞ്ചേരി നാരായണൻ നായർ, വിജയൻ, പല പേരുകളിപ്പോൾ ഓർമ്മയിലില്ല. എന്നാലും ഇവരൊക്കെ തന്നെ ആ നാടകത്തിൻ്റെ ഒരു പ്രഗത്ഭ സമ്പന്ന. ഇപ്പം വിക്രമൻ നായർ, വിക്രമോട്ടനെ പോലത്തെ പ്രഗത്ഭനായ നടനല്ല, അത് അതിമനോഹരമായി അഭിനയിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ സ്വന്തമായ നാടക ട്രൂപ്പുകളുണ്ടായിരുന്നു. കെ ടി ആയിരുന്നു അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു. കെ ടി എനിക്ക് നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. ആവശ്യമില്ലാതെ ചാടിക്കേറിഞ്ഞ് വർത്താനം പറയുക അങ്ങനെയുള്ള യാതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ എൻ്റെ നല്ല സുഹൃത്താണ് സിദ്ധു. സിദ്ധു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മറ്റന്നാൾ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് പോകാൻ, നീ എൻ്റെ കൂടെ വരണേ. അതൊരു സഹോദരി ബന്ധം ഉണ്ടായിരുന്നു. കെ ടി അതേ സമയത്ത് കണ്ടാൽ വിൽസൺ തമോയിലാണ് പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പായി. നല്ല ഒന്നാം തരം വയലിനിസ്റ്റ്, നല്ല സംഗീതജ്ഞൻ, പിന്നെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ബോധമുള്ള ഒരാൾ. അപ്പോൾ അവരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ വിക്രമേട്ടൻ സംഗമത്തു നിന്ന് പോയപ്പം വിക്രമേട്ടൻ സ്വന്തമായി നാടക ട്രൂപ്പ് തുടങ്ങി സ്റ്റേജിൻ്റെ. അത് ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെയായിരുന്നു വിക്രമേട്ടൻ്റെ നാടകങ്ങളൊക്കെ. തിരുവനന്തപുരത്തെ നാടകങ്ങളല്ല നമ്മളിവിടുത്തെ നാടകങ്ങൾ. കോഴിക്കോട് സംഗമം തീറ്റേഴ്സിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായൊരു മലബാറിസുണ്ട്, മറ്റേ അതില്ല. പക്ഷേ അത് വിക്രമേട്ടൻ ഒരുപാട് സ്റ്റേജ് കളിക്കുന്ന ആളാണ്. അതൊരു പ്രത്യേക
1: കലിംഗ തിയേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞോളൂ.
0: കലിംഗയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: അതിൽ അഭിനയിച്ചിട്ടുണ്ടോ?
0: ഇല്ല, കലിംഗയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ കലിംഗ ഒരു കുടുംബം പോലെ നമ്മൾ അന്ന് എല്ലാവരും ഏറ്റവും ഒരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം. എല്ലാവരോടും വിരോധമൊന്നും എനിക്കില്ല. എന്നോട് ആർക്കും വിരോധം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവരോട് വിരോധമില്ല. സ്നേഹത്തോടെ മാത്രമേ ഞാൻ ആരെയും വരും.
1: അന്ന് നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ ഏത് രീതിയിലുള്ള വേഷങ്ങളാണ് രാഘവേട്ടനെ തേടി വരാറുണ്ടായിരുന്നത്?
0: പ്രൊഫഷണൽ നാടക രംഗത്ത് അങ്ങനെയൊന്നും ഇല്ല. ഒരേ സമയത്ത് ഞാൻ സംഗമം തിയേറ്റേഴ്സിൽ ചന്ദ്രശേഖരൻ തിക്കോടിൻ്റെ നാടകം, അതിൽ ഒരു നാടകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അത് ജോസ് ചിറമ്പലാണ് അതിൻ്റെ ഡയറക്ഷൻ. ചന്ദ്രശേഖരൻ തിക്കോടിയാണ് നാടകം. അപ്പോൾ അതിൽ ഞാനൊരു ആദ്യം ഒരു പ്രായമുള്ളൊരു കഥാപാത്രം, കുടുംബത്തിലെ സൗഹൃദത്തിലുള്ളൊരു കഥാപാത്രം അത് ചെയ്തു. അത് ചെയ്തപ്പോൾ പറഞ്ഞു ഇനിയൊരു നല്ല ജെൻറ്റിൽമാനായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നാടകക്കാരിങ്ങനെ പാട്ട് മാറി മാറി മാറി വേഷം ചെയ്തൊരു സാധനം അത് ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പം ജോസ് പറഞ്ഞു, രാഘവേട്ടാ ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ക്യാരക്ടറുണ്ട്, അതൊരു പ്രായമുള്ള ക്യാരക്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാം വയസ്സിനും ചെറുപ്പക്കാരനും ഒക്കെ ചെയ്തിട്ട് അവസാനം ഞാനിൻ്റെ താര. നിങ്ങളല്ല എല്ലാവരും അങ്ങനെ എന്നെ മാറി മാറി അവർ ചെയ്യുന്നതല്ലേ. അല്ല, ഒന്ന് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ മാത്രം മാറുന്നില്ല, ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റുകൾ മാറി മാറി വ്യത്യസ്തം. അങ്ങനെ ഒരു കല്യാണ മുഹൂർത്തമാണ് എല്ലാവരും ഇരുന്ന്. അപ്പോൾ എൻ്റെ അടുത്തൊരു എല്ലാവരും വയലിനിസ്റ്റ് ഒരാളുണ്ട്, മരിച്ചു പോയി. അയാൾ എൻ്റെ അടുത്തേക്ക്, ഞാൻ അയാളോട് പറഞ്ഞു സ്വകാര്യം പറഞ്ഞു, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എഴുന്നേൽക്കുന്ന സീനുണ്ടല്ലോ, അപ്പം ഞാൻ കൈ ഇങ്ങനെ മേലോട്ട് പൊക്കിക്കാണിക്കുന്നു, അപ്പം നീ എന്നെ ഒന്ന് സഹായിക്കണം. എഴുന്നേക്കാൻ വയ്യാത്ത ആളെ എണീപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്കാർക്കൊന്നും അറിഞ്ഞുകൂടത്. എന്നാൽ പിന്നെ ശരി, ഇതെല്ലാം മുഖത്തിൽ ശരിയല്ല, എന്നാൽ പിന്നെ നമ്മൾ പിരിയല്ലേ. ഓക്കെ ഓക്കെ, കൈകൾക്ക് വേണം എന്നെ പിടിച്ച് എന്നാൽ പിന്നെ പോകുകയല്ലെന്ന് വെച്ച് ഞാനങ്ങ് നടന്നു. അതൊരു ഒന്നാം തരം വികലാകനായിട്ടാണ് പോയത്. ഞാൻ ആ തൊട്ടപ്പുറത്ത് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അഭിനയിക്കാൻ വന്ന ഒരാൾ പോലും അഭിനയിക്കുന്നില്ല, ഒന്നും അറിയാൻ ചിരിക്കാനും കഴിയുന്നില്ല. പെണ്ണുങ്ങൾ മൂന്നാളും പോയി, സീനിലില്ല. അവരപ്പുറത്ത് നിന്ന് ചിരിയോട് ചിരിയാ. ജോസ് ചെറുമ്പലിനെ കാണാനില്ല. ആ സീൻ കട്ട് നിറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എല്ലാവരും കൂടി വാരി എന്നെ എടുത്തിട്ട് അതിൽ കൊല്ലും നിന്നെയാണ്. ഞാനെന്ന് വെച്ചാൽ എന്താ, എൻ്റെ ദുഷ്ടമായതൊന്ന് ആദ്യം പറഞ്ഞുകൂടേനു ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സീൻ ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്തൊരു സാധനം. അത് ജോസ് ചെറുമ്പൽ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് സൂപ്പർ സീനാണ് രാഘവേട്ടാ, ഈ സീൻ കണ്ട ആൾക്കാർ എഴുന്നേറ്റ് പോകില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്വന്തം കൈന്നിട്ട് ഒരു കഥാപാത്രങ്ങൾ.
1: പിന്നെ ഈ പ്രൊഫഷണൽ നാടക ട്രൂപ്പുമായിട്ട് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്?
0: ഞങ്ങൾ വിദേശയാത്ര പോയിട്ടുണ്ടായി. അത് പിന്നെ ഞാൻ എൻ്റെ സ്നേഹിതനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാൻ തന്നെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചെന്നപ്പോൾ ജ്യോത്സ്യൻ ഇങ്ങനെ കാലം പറഞ്ഞു, രാഘവേട്ടാ നിങ്ങൾ നക്ഷത്രം ഉണ്ടാ. ഞാൻ പറഞ്ഞു, പൂരം. നിങ്ങൾക്കൊരു വിദേശയാത്ര ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞു, അല്ലേ ഒരു വിദേശയാത്ര ഉണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സംഗമത്തിൽ ചെന്നപ്പോൾ സെക്രട്ടറി എന്നോട് ചോദിച്ചു, രാഘവേട്ടാ പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടാ. തമാശ പറഞ്ഞു, നമുക്ക് അമേരിക്കയും കാനഡയിലൊക്കെ ഒരു പ്രോഗ്രാമുണ്ട്. ഞാനൊരു സെക്കൻഡ് അന്തം വിട്ടുന്നു, തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ 1991 മെയ് മാസത്തിൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. അമേരിക്ക കാനഡയിലൊക്കെ പ്രോഗ്രാം, നയാഗ്ര വെള്ളച്ചാട്ടം നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം. അത് കാനഡയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ. അമേരിക്കേൻ്റെ ഭാഗത്തുകൂടിയാണ് വരുന്നതെങ്കിലും കാനഡയിലാണ് എൻ്റെ ശരിക്കുള്ള പ്യുവർ സൈറ്റ്.

0: അതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾക്ക് കഴിയാത്തൊരു കാര്യമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം എന്തോ ആകാം, നമുക്കങ്ങനെ വന്നിട്ടുണ്ട്. കാരണം അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലാതെ ഒരിക്കലും ഒരു സാധാരണക്കാരനായ രാഘവും പുറക്കാടും ഒരിക്കലും അമേരിക്കയിലെ നല്ല ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. തിക്കോടിയം മാഷ് ആദ്യമായിട്ടൊരു നാടകമായിരുന്നു സംഗമ തിയേറ്റേഴ്സിന് വേണ്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നാടകരംഗത്ത് അതിപ്രശസ്തനൊന്നും അല്ലെങ്കിലും അവിടേക്ക് എത്തിപ്പെടാനുള്ള യോഗം ഉണ്ടായി എന്നുള്ളത്. നാടകക്കാരനായി എല്ലാം ആകാശവാണിയിൽ, അങ്ങനെ പ്രൊഫഷണൽ നാടകരംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആകാശവാണി നാടകത്തിലെത്തി. അമേശ്വർ നാടകക്കാരനായ കാലത്താണ് ഞാൻ ആകാശവാണിയിൽ എത്തുന്നത്. ഇവിടെ ബഹുമാന്യരായ തെക്കോടിയ മാഷും പ്രഗത്ഭന്മാരായ പലരെയും എനിക്ക് ഈ രംഗത്ത് അറിയാവുന്നവരുണ്ടായിരുന്നു. തെക്കോടിയ മാഷെന്ന് പറഞ്ഞാൽ ഞാനും തെക്കോടിക്കാരനാണ്, മാഷും തെക്കോടിക്കാരനാണ്. മാഷാണ് ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നത്. എനിക്ക് ആകാശവാണിയിൽ ഒന്ന് പോയിക്കൊള്ളാന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെയുള്ള സ്വന്തം ഞാൻ പറഞ്ഞു, പോയാൽ അവർ വിളിച്ചു കയറ്റൂലല്ലോ, നീ അപേക്ഷ കൊടുക്കുക. അങ്ങനെ വന്ന് ഇവിടെ ഓഡീഷൻ നടത്തി. ഓഡീഷൻ നടത്തിയപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. ആണെന്ന് തൊട്ടേ എനിക്ക് ഇഷ്ടംപോലെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ എം ടിയുടെ നോവലുകളൊക്കെ ഇവിടെ സീരിയൽ നാടകങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യാനും അന്നിവിടെ ഉണ്ടായിരുന്ന കാൻഖാവിൽ മുതലുള്ള പ്രഗത്ഭരായ ജീവനക്കാർ, അവർ ജീവനക്കാരല്ല കലാകാരന്മാർ, അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനവും സ്നേഹവും ഒക്കെയാണ് എനിക്ക് ശരിക്കും ഈ രംഗത്ത് വെക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ദൂരദർശനിൽ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നത്. ദൂരദർശൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഓഡീഷൻ ആയിരക്കണക്കിന് ആൾക്കാരുള്ളൂ. വൈക്കമ്മണിയും മാവേലിക്കര പൊന്നമ്മയ്ക്കുള്ളൂ, എൻ്റെ ഗുരുനാഥന്മാരായ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓഡീഷനകത്ത് കയറി ചെന്നപ്പോൾ എന്നോട് നാടകങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കോഴിക്കോടുകാരനാണ്, കോഴിക്കോടിൻ്റെ ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്, തിരുവനന്തപുരത്തിലെ ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? കോഴിക്കോടിൻ്റെ ശൈലല്ലോ തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം സ്റ്റൈൽ അറിയാവുമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം കോഴിക്കോട് കാണിക്കാൻ പറഞ്ഞു. കോഴിക്കോട് നമ്മളെ ആ സ്റ്റൈലിൽ കോഴിക്കോട് അവതരിപ്പിച്ചു. കോഴിക്കോട് അവതരിപ്പിച്ചും പറഞ്ഞാൽ തിരുവനന്തപുരം അവതരിപ്പിക്കുക, അതും അവതരിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടി, ആ എൻ്റെ ഗുരുനാഥന്മാരായ പല ആൾക്കാരും ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിരിക്കുന്നുണ്ട്, അതുപോലെ ഞാനിവിടെ പുറത്തിരിക്കണോ? നിങ്ങൾക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ മനസ്സിലല്ല സാർ, ഞാൻ കാത്തിരിക്കണം എന്ന് ചോദിച്ചത് വല്ല സാധ്യതയുണ്ടോയെന്ന് അറിയാനായിരുന്നു. യു ആർ ഓൾറെഡി സെലക്റ്റഡ്, ആരോടും പറയേണ്ട. അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് ദൂരദർശനിലേക്കുള്ള ചെക്കറ്റ്. ഇഷ്ടംപോലെ വർക്കുകൾ. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആയിപ്പെടുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആകാശവാണിയിൽ വരുന്നത്, ദൂരദർശനിൽ പോകുന്നത്, പിന്നെ ദൂരദർശൻ്റെ വർക്ക് കഴിഞ്ഞ് 95 മുതൽ ഞാൻ നമ്മളെ മധുമോഹൻ സാറിൻ്റെ സീരിയലിൽ ചെറിയ ചെറിയ വേഷങ്ങളും അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെ വെച്ചു. 2000 മുതൽ തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിച്ച് ഒരു ദിവസം 3 സീരിയൽ, ഡിറ്റക്റ്റീവ് ആനന്ദ്, ശ്രീജന്മം, സ്വന്തം, 3 സീരിയൽ ചെയ്തൊരു നടൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ്. അതൊക്കെ തന്നെ അതിന് എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സതീഷ് കാവിൽക്കോട്ട, അതുപോലെ ഋഷഭാവ, അയാളാണ് എന്നെ ഈ മധുമോഹൻ സാറിൻ്റെ സീരിയലിലേക്ക് പറഞ്ഞു വിടുന്നത്. ഞാനും ഋഷിയൊക്കെ നാടകക്കാരെ കൂട്ടത്തിൽപ്പെടുന്നത്. അവിടുന്ന് സതീഷ് എന്ന് പറഞ്ഞൊരാളും പിന്നെ അതിൻ്റെ വേറൊരാളും കൂടിയാണ് എനിക്ക് തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ ഞാൻ ഈ നാടകവും സീരിയലും ഒക്കെ നടക്കുന്ന സമയത്ത് മുസ്ലിം കഥാപാത്രങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന CD സിനിമ എന്നൊരു സാധനം പണ്ടുണ്ടായിരുന്നു. അത് അന്ന് പിന്നെയാണ് അതിൻ്റെ പേര് പിന്നെ സക്കീർ മഠത്തിൽ നിന്ന ആളാണ് ഹോം സിനിമ എന്ന പേരിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. ആ CD സിനിമയിൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് ശബ്ദം കൊടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ ചെന്നപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു മുസ്ലിം കഥാപാത്രം ചെയ്ത്, രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വേറെ ചെയ്യും. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടിയല്ല, ധൈര്യമായിട്ട് ചെയ്യും, പൈസ കിട്ടണം. തമാശയായിട്ട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അവർ വിളിച്ചു, അതാണ് സലാംകുടിയത്തൂർ. ഹോം സിനിമയുടെ ഉപജ്ഞാതാവ് തന്നെയാണ് അറിയാം, സലാംകുടിയത്തൂർ. സലാംകുടിയത്തൂർ അലാനിയ സിദ്ദിഖ്, പിന്നെ യൂസഫ്, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, CT യൂസഫ്. ഈ CT യൂസഫും സലാംകുടിയത്തൂരും എന്നെ കാണുന്നത്. അങ്ങനെ ആൾ ആദ്യത്തെ ഹോം സിനിമ, ആദ്യത്തെ അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ആദ്യത്തെ ഹോം സിനിമ. അതുവരെ അവർ 3 CD ചെയ്തിട്ട് ആരും കാണാതിരുന്നതാണ്. 3-ാമത്തെ എൻ്റെ ആദ്യത്തെ സീരിയായ പരേതൻ തിരിച്ചു വരുന്നു, ഒരു ഗൾഫ് കൺട്രീൻ്റെ കഥ. അതിലൊരു അലമ്പ് കഥാപാത്രം, ആൾക്കാരെയൊക്കെ ചിരിപ്പിക്കുക ചെന്നൊരു കഥാപാത്രമായിട്ട് CD ഇറങ്ങി. ഇറങ്ങിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ബെൻസുകാർ വന്ന് നിർത്തിയിട്ട് എന്നോട് അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം, അസ്സലായിക്കോട്ടോ എന്ന് പറഞ്ഞു. ഞാനയാൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ സലാം അടക്കിയിട്ട് ഒരാൾ നന്നായി എന്ന് പറയുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് എൻ്റെ കെട്ടിവിടുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, CD കണ്ടില്ല, മനോഹരമായിട്ടുണ്ട്, നിങ്ങൾ നല്ല അഭിനയമാണ് അതിനകത്തുനിന്ന്. തുടർന്ന് ഇങ്ങോട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100-ലധികം ഹോം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശത്തും ഒരു മാസത്തിൽ 2, 3, 4, 5, 6 വർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ CD ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മളെ അരി പോയി.
1: എവിടെ ജോലി ചെയ്തു പറഞ്ഞല്ലോ?
0: കയർഫുഡ്. ഞാൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലായിരുന്നു ജോലി ചെയ്തത്. ആലപ്പുഴയിലാണ് ഫസ്റ്റിൽ ജോലി ചെയ്ത്, പിന്നെ അങ്ങോട്ട് കോഴിക്കോട്, പിന്നെ കുറേ ഷോറൂമുകളിൽ എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സീരിയലിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നേരത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ നല്ല ശതമാനം സഹായിച്ചവരാ.

0: ഞാൻ ചെയ്യേണ്ട ജോലികളെ കവർ ചെയ്തിട്ട് ആരെ പിന്നെ മാനേജിങ് ഡയറക്ടറും എം പിമാർ അല്ലെ എല്ലാവരും ഞാൻ നല്ല സൗഹൃദമുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം ടി എൻ കൃഷ്ണചന്ദ്രൻ പാടിയത്, ഗാനരചന പി എസ് നമ്പീശൻ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: സുവർണ മലരുകൾ.
1: ആദ്യ ഗാനം കുരുക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

വി ദക്ഷിണമൂർത്തിയുടെ സംഗീത നിർദ്ദേശത്തിൽ വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. മനോരഥം എന്ന ചിത്രത്തിൽ നിന്നും ഗാനരചന പി ഭാസ്കരൻ.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: അശ്വതി എന്ന ചിത്രത്തിനു വേണ്ടി P. ജയചന്ദ്രൻ പാടിയ ഗാനം. രചന P. ഭാസ്കരൻ, സംഗീതം V. ദക്ഷിണമൂർത്തി.

ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാം. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ആകാശവാണി കോഴിക്കോട്. നാടക ഗാനങ്ങൾ ചലനം എന്ന നാടകത്തിനു വേണ്ടി എൻ രേണുക പാടിയത്. ഗാനരചന അരവിന്ദൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: നാടകഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവം. പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മു സംഘം കോഴിക്കോട്ട്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ക്യാമ്പയിനുമായി ശുചിത്വ മിഷനും NSSഉം. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഉറവിട നശീകരണം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവത്തോടെ നവാഗതരെ വരവേൽക്കും. 300,000 വിദ്യാർത്ഥികളാണ് നവാഗതരായി വിദ്യാലയങ്ങളിലെത്തുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുകയെന്ന ലക്ഷ്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്നും ഇതിന്റെ ഭാഗമായി പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ആകാശവാണിക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു.
2: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റ് കൂട്ടുകാർ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ചു വരികയാണ്. പ്രവേശനോത്സവം അല്ലെങ്കിൽ ഇടവേളകൾക്ക് ശേഷം ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും പുതിയ പഠനത്തെ സംബന്ധിച്ചും ക്ലാസ്സിനെ സംബന്ധിച്ചും ഒക്കെ ജിജ്ഞാസയും വലിയ താല്പര്യവും ഒക്കെയുള്ള ഒരു ദിനമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും വളരെ ഉത്സാഹത്തോടുകൂടി പുതിയ അധ്യയന വർഷത്തിന്റെ ഒരു ആവേശം എല്ലാ വിദ്യാർത്ഥിനികളിലും ഉണ്ടാവും. കഴിഞ്ഞ 10 ആണ്ടുകളിലൂടെ ഭൗതിക സാഹചര്യങ്ങളും ഏറെക്കുറെ മെച്ചപ്പെട്ടു. പഠന രംഗത്തും മാറ്റങ്ങളുണ്ടായി. സ്കൂൾ ബിൽഡിങ്ങുകളും സർക്കാർ സ്കൂളുകളിൽ വരെ നമുക്ക് ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ക്ലാസ് റൂമുകൾ ഡിജിറ്റലായി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് എല്ലാ രംഗത്തും എന്ന പോലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരോടോ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരോടോ മാത്രമല്ല, ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടാണ് പല ഘട്ടങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക്

0: നമ്മുടെ വിദ്യാർത്ഥി എത്തണം, അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകണം. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
1: ലോക പുകയില രഹിത ദിനാചരണത്തിന്റെ ഭാഗമായി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം 26 വരെ ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതുകൂടി പരിഗണിച്ചാണ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 താഴെ പ്രായക്കാർക്ക് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ സ്കൂളുകൾ ിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ അഡീഷണൽ മെഡിക്കൽ ഓഫീസറും ദേശീയ പുകയില നിയന്ത്രണ പരിപാടിയുടെ കോഴിക്കോട് ജില്ലാ നോഡൽ ഓഫീസറുമായ ഡോക്ടർ രാജേഷ് വി പി.
2: ലോകത്ത് ഓരോ വർഷവും 10 ലക്ഷം പേരുടെ മരണത്തിനും അനേകം മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ജനകീയ ഇടപെടലുകളും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന 1988 മുതൽ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. പുകയിലയുടെ ഉപയോഗത്തിനെതിരെയും അതിന്റെ ദൂഷ്യവശങ്ങൾക്കുമെതിരെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലെ പുകവലിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വര ചുറ്റളവിനുള്ളിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരായ അന്താരാഷ്ട്ര ദിനമായ ജൂൺ 26 വരെ ലോക പുകയില വിരുദ്ധ ദിനാചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി സംഘടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും പ്രതിജ്ഞ ചൊല്ലൽ, സെമിനാർ, റാലി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. കൂടാതെ വിദ്യാലയങ്ങളും പഞ്ചായത്തുകളും പുകയില രഹിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ശക്തമായി തുടരും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 1 അസംബ്ലികളിൽ പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും ചെയ്യും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിത സ്ഥാപനമാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഓരോ സ്ഥാപനത്തിനും സമിതികൾ രൂപീകരിക്കുകയും പുകയിലക്കെതിരായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും സ്ഥാപനത്തിന്റെ 100 വര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നം വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും സ്ഥാപനത്തിന്റെ അടുത്തുള്ള റോഡിൽ യെല്ലോ ലൈൻ വരയ്ക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ഇതോടനുബന്ധിച്ച് ചെയ്യും. 2003 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ പുകയില നിയന്ത്രണ നിയമം കോട്ട്പ പുകയില ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിന് ശക്തമായ ചുവടുവെപ്പാണ്. ഈ നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും പരസ്യം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ ശരിയായ മുന്നറിയിപ്പ് ലേബലുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, നിയമപ്രകാരമുള്ള പരിശോധനകൾ എന്നിവ സംസ്ഥാനത്തെ ഓരോ ആരോഗ്യ സ്ഥാപനത്തിന്റെയും പരിധിയിൽ ശക്തമായി നടപ്പിലാക്കി വരുന്നുണ്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന യുവസംഗമം 6ാം ഘട്ടത്തിൽ വിദ്യാർത്ഥി കൈമാറ്റ പരിപാടിക്ക് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ തുടക്കമായി. ജമ്മു, കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 യുവ പ്രതിനിധികളാണ് 7 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയത്. ഐഐഎം ജമ്മുവുമായി സഹകരിച്ചാണ് കോഴിക്കോട് ഐഐഎം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട്ടെ വിവിധ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംഘം സന്ദർശിക്കും. പരിപാടിയെക്കുറിച്ച് കോഴിക്കോട് ഐഐഎം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും യുവസംഗമം കമ്മിറ്റി അംഗവുമായ ബിജു പി.
3: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും യുവാക്കൾക്ക് പരസ്പരം സന്ദർശിച്ച് അവിടുത്തെ സംസ്കാരം, പാരമ്പര്യം, വികസനം, സാങ്കേതിക പുരോഗതി, ജനജീവിതം എന്നിവ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഈ പദ്ധതി നൽകുന്നത്. ഈ പരിപാടി 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1 പര്യടൻ, വിനോദസഞ്ചാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഇത്. 2 പരമ്പര, ഓരോ പ്രദേശത്തെയും സംസ്കാരം, കല, പാരമ്പര്യം എന്നിവയെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. 3 പ്രഗതി, വികസനവും ഭരണ സംവിധാനങ്ങളെ കുറിച്ചും നമ്മൾ പ്രഗതിയിലൂടെ മനസ്സിലാക്കുന്നു. 4 പരസ്പര സമ്പർക്കം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ആശയവിനിമയവും മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു. 5 പ്രൗദ്യോഗികി, സാങ്കേതിക വിദ്യയും നവോത്ഥാനവും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ യുവജനങ്ങളെ ഈ പദ്ധതി സഹായിക്കുന്നു. കേരളത്തിനും ലക്ഷദ്വീപിനും വേണ്ടി ഫേസ് 6 ഐഐഎം കോഴിക്കോട് ഒരു നോഡൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിലെയും ലക്ഷദ്വീപുകളിലെയും യുവാക്കളെ നമ്മൾ IIM ജമ്മുവുമായി സഹകരിച്ച് ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ ജീവിതരീതി, സംസ്കാരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടാനുമുള്ള അവസരം ലഭിച്ചു. അതുപോലെ അവിടെയുള്ള യുവാക്കൾ കേരളം ഇപ്പോൾ സന്ദർശിക്കുകയാണ്. ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 33 പേരടങ്ങുന്ന യുവജനങ്ങളും അവരെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി IIM ജമ്മുവിന്റെ 3 ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് ഇത്തവണ കേരളത്തിലെത്തിയിരിക്കുന്നത്.

0: കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ ഈ സംഘം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് പ്ലാനറ്റേറിയം, ചാലിയം ബീച്ച്, കടലുണ്ടി പക്ഷി സങ്കേതം എന്നിവ ഈ സംഘം സന്ദർശിക്കുകയുണ്ടായി. ഈ സംഘത്തെ ഇന്ന് കോഴിക്കോട് IIM വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ സന്ദർശിക്കും.
1: പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും കോഴിക്കോട് കോർപ്പറേഷനും കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുതെന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവു ദിവസങ്ങളിൽ 15 മുതൽ 20 വരെ വളണ്ടിയർമാരെ ബീച്ചിൽ നിയോഗിക്കുകയും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. NSS വോളണ്ടിയർമാരുടെ സഹായത്തോടെ മെഗാ ശുചീകരണ യജ്ഞങ്ങളും സംഘടിപ്പിക്കും. ക്യാമ്പയിനെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK സരിത്.
2: കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും കോഴിക്കോട് കോർപ്പറേഷനും നാഷണൽ സർവീസ് സ്കീമും മലബാർ ഗോൾഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വലിച്ചെറിയരുതെന്ന തിരിച്ചറിവാണ് മാറ്റം. വലിച്ചെറിയൽ വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊതുജനങ്ങളിൽ വലിച്ചെറിയലിനെതിരായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങൾ, അത് പൊതു നിരത്തായിക്കോട്ടെ, ടൂറിസം കേന്ദ്രമായിക്കോട്ടെ, സ്ഥലം എവിടെ എന്ന് കൃത്യമായി നോക്കാതെ വലിച്ചെറിയുന്ന ശീലം പല ആളുകൾക്കുമുണ്ട്. ഇത്തരത്തിലുള്ള വലിച്ചെറിയൽ പരിസ്ഥിതിക്ക്, സമൂഹത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന അറിവ് പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ മാറ്റണമെന്ന്, അതല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെറിയണം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്നതല്ല. കലാകാലങ്ങളായി തുടർന്ന് വരുന്ന ഒരു ശീലം അറിയാതെ ഇപ്പോഴും സംഭവിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും പൊതുജനങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അശ്രദ്ധമായി വലിച്ചെറിയൽ എന്ന ഒരു ശീലം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശീലത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തുടർച്ചയായ 10 ദിവസം കോഴിക്കോട് ബീച്ചിൽ പരിശീലനം നൽകിയിട്ടുള്ള NSS വളണ്ടിയർമാര് നേരിട്ട് പൊതുജനങ്ങളോട് സംസാരിക്കും. അവർ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹത്തോടെ തിരുത്തും. വലിച്ചെറിയാതെ കൃത്യമായി ബിന്നിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകും. ആ രീതിയിൽ പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ശുചിത്വ മിഷൻ ആലോചിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
1: ക്യാമ്പയിനിൽ NSS വിദ്യാർത്ഥികളുടെ പങ്കിനെ കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി വിജയകുമാർ.
3: കാലിക്കറ്റ് സർവകലാശാല NSSLന് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു പ്രൊജക്ടാണ് ഇത്. ഞങ്ങളുടെ NSS വിദ്യാർത്ഥികൾ ദിവസവും ബീച്ച് സന്ദർശിച്ച് വലിച്ചെറിയുന്ന ശീലം ഇല്ലാതാക്കാനുള്ള തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ കുട്ടികൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ അവർക്കും ഞങ്ങൾക്ക് ഇവർക്കും വളരെയധികം സന്തോഷമാണ്. തീർച്ചയായും വലിച്ചെറിയുന്ന ശീലത്തെ വലിച്ചെറിയലാണ് ചെയ്യേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏകദേശം 33,000 NSS വളണ്ടിയേഴ്സ് ആണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളത്. അതിൽ കോഴിക്കോട് തന്നെ ഏകദേശം 14,000 വളണ്ടിയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലുണ്ട്. ഇപ്പം ഇവരൊക്കെ ആ കൃത്യമായി ഇടപെടുന്നതിലൂടെ തന്നെയാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഈ പ്രവൃത്തിയിൽ ഞങ്ങളുടെ കുട്ടികൾ ദിവസവും രാവിലെ മുതൽ അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ബീച്ചിൽ വരുന്നവർക്കും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്. കോഴിക്കോട് ബീച്ചിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാമുകളാണ് NSSന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ആ പിന്തുണ തന്നെയാണ് NSS വിദ്യാർത്ഥികൾക്കുള്ള ഊർജം എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.
1: മഴക്കാലമെത്തുന്നതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന ഉറവിടം തേടി ക്യാമ്പയിനിൽ സ്ഥാപനങ്ങളിലെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജില്ലാ പകർച്ചവ്യാധി നിയന്ത്രണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉറവിട നശീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തി. ഉറവിട നശീകരണം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനവും നൽകി. ക്യാമ്പയിനിന്റെ ഭാഗമായി ആരോഗ്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ക്യാമ്പയിനെക്കുറിച്ച് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് KP.
4: ഡെങ്കിപ്പനിക്കെതിരെ കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച സവിശേഷമായ പദ്ധതിയാണ് ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു എന്ന ക്യാമ്പയിൻ. April 22 മുതൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നടന്നുവരുന്നത്. കൊതുകിന്റെ ഉറവിടം ഇല്ലാതാക്കുക, ഡെങ്കിപ്പനിയിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ പ്രാഥമികമായ ലക്ഷ്യം. കൊതുകുകൾ മുട്ടയിട്ട്

0: വളരുവാൻ സാധ്യതയുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന ഏറ്റവും ചെറിയിടങ്ങൾ പോലും കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി വാർഡ് തലത്തിൽ ലഭ്യമായ എല്ലാ കൂട്ടായ്മയുടെയും സഹകരണത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പരിപൂർണ പിന്തുണയോടുകൂടിയിട്ടാണ് പരിപൂർണമായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി ഈ ഒരു യജ്ഞം മുന്നോട്ട് പോകുന്നത്. സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖല, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പരിധിയിലുള്ള അകത്തും പുറത്തുമുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന പ്രജനന കേന്ദ്രങ്ങൾ പരിശോധിച്ച് ആയത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായി ചെയ്തു വരുന്നത്. അതുപോലെ മുൻവർഷങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ട്സ്പോട്ട് ഹൈറിസ്ക് പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സോണൽ എൻഡമോളജി യൂണിറ്റിന്റെയും സഹകരണത്തോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് പ്രദേശങ്ങളിലെ ഈഡിസ് കൊതുകിന്റെ സാന്ദ്രത വിലയിരുത്തി തുടർന്നുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് മുൻഗണന നൽകുന്നുണ്ട്. ഡെങ്കിപ്പനിയില്ലാത്ത പ്രദേശം എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും കൃത്യമായി ഡ്രൈ ഡേ ആചരിച്ച് പ്രത്യേകിച്ചും ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാനാകൂ.
1: വാർത്ത തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ബി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈപി ഹബീബ് റഹ്മാൻ. വാർത്ത തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
2: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.

0: സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി, സമയം 10:00. ഇപ്പോൾ കേൾക്കാം സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അതായത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാല് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാലിൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിൻ്റെയും ഒരാവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയും, കുഞ്ഞിന് ലഘു

0: ചെറുതായിട്ട് കൂരക് പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഇതെല്ലാം നമ്മൾ മുലപ്പാലിനൊപ്പം കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു ഒരു രക്ഷിതാവ് അത് മനസ്സിലാക്കി അത് നമ്മൾ എന്താ ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു രക്ഷിതാവിൻ്റെ ഒരു വളരെ ഒരു കടമ തന്നെയാണത്. കുഞ്ഞിൻ്റെ അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രത്തിൽ തന്നെ കുഞ്ഞിൻ്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാവിൻ്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഓരോ എന്താ ഓരോ പുതിയതായ ഒരു ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന് ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിൻ്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മൾ നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മാഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
0: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസന്റ് പീരീഡ് ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാര പ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് പ്രത്യേകം അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പൊ അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാര പ്രായം. പിന്നെ വീട്ടുകാരോട് ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു രീതി. അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീന്, പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിന്റെ ആവശ്യവും മാംസ്യത്തിന്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം, അയൺ കാൽഷ്യത്തിന്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ആ അതിൽ എന്തൊക്കെയാണ് ഈ അയണ് കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവല് പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവല് നനച്ചു കൊടുക്കുന്നത്, പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തി, ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, കാ, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പൊ ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം, അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക് ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ

0: ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ ഈ പറഞ്ഞ കണക്ക് ഈ ബോർഡർ പ്ലേറ്റുള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് നമ്മള് ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡിന്റെ അംശം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിന്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞാണെങ്കിൽ ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു രണ്ടെണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ രണ്ട് ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അത് മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് നമ്മൾ 6 മാസം വരെ കുഞ്ഞിന്, 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ 6 മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഭക്ഷണം, നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കിലോ

0: കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം എന്താ എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു എന്താ കുഞ്ഞിൻ്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു, നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം. സമയത്ത് കഴിക്കുക, അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നമ്മളൊരു 10:30 10 മണിയാണോ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചൊരു 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെ, ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോര് വെള്ളം പോലെയോ, നാരങ്ങ വെള്ളം പോലെയോ, ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്, അതായത് പഴങ്ങളിൽ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശങ്ങൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്, നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്ന നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബാഗുകളും കുടകളും കുട്ടികൾക്ക് നൽകിയാണ് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. പുതുസ്വപ്നങ്ങളുമായി സ്കൂളിലെത്തിയ കുട്ടികളെ മധുരം നൽകിയാണ് വരവേറ്റത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം MK Raghavan MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സൊക്കാർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം മന്ത്രി OJ Janish ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. Shamsuddin പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ടു കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. LDFൽ നിന്ന് CPIയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല അടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. പൊതുജന പങ്കാളിത്തത്തോടെ ലഹരി മാഫിയയ്ക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. നീറ്റ് NTA CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്റ്

പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാവിലെ ആരംഭിക്കുന്ന യോഗത്തിൽ പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. നാളെ 12-ാം ക്ലാസ് CBSE പരീക്ഷകളിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യും. 9-10 ക്ലാസുകളിൽ ത്രിഭാഷാ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവലോകനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് പ്രതിനിധി ഡോക്ടർ ഗുൽഷൻ ഗാർഗ്, സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി, CBSE ചെയർമാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ്ങുമായി ചർച്ച നടത്തും. രണ്ടു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്ക് മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്ക് ഭാരത് വിൻ പോർട്ടലും ഇന്ന് ശില്പശാലയിൽ പുറത്തിറക്കും. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിന് ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി, കാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ശില്പശാലയിൽ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനും ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 വർഷത്തെ സാങ്കേതിക പരിവർത്തനത്തിൽ രാജ്യം സാങ്കേതിക വിദ്യാരംഗത്ത് മികച്ച ശക്തിയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആഗോളതലത്തിൽ അതിർത്തി സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ രാജ്യം കൂടുതൽ പങ്കാളികളാവുകയും നവീകരണത്തിന്റെ ഭാവി ദിശ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദൂരദർശൻ പോഡ്കാസ്റ്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ബഹിരാകാശം, ആണവോർജ്ജം, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ, ബയോടെക്നോളജി, കൃത്രിമ ബുദ്ധി, ശുദ്ധോർജ്ജം എന്നിവയിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചതായി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 2047-ഓടെ വികസിത ഇന്ത്യയ്ക്ക് ആവശ്യമായ സാങ്കേതിക അടിത്തറ ഈ മേഖലകൾ കൂട്ടായി സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ഉപദേശം, പഞ്ചായത്ത് തലത്തിൽ സജീവ പങ്കാളിത്തം, പദ്ധതികളുടെ പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തികൾ എന്നിവയിലാണ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജനപ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രാജ്യരക്ഷാ മന്ത്രിമാരുടെ 2-ാം സംവാദം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചാ വിഷയമാകും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക

എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. പാലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗേദർ ഫോർ പേരൻസ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പോസ്റ്റ് ഓഫീസുകൾ ആധുനികവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിതെന്നും അവ അടച്ചുപൂട്ടുന്ന നയത്തെ പിന്തുണയ്ക്കാനാവില്ലെന്നും ടി കെ ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ കണ്ണൂർ ഡിവിഷണൽ സമ്മേളനം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം 31 ജൂലൈ വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10:25. ഇതോടെ 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: അക്കാദമി.
1: മേടക്കാറ്റേ കൂടെ വാ, പീലിത്താലം കൊണ്ടുവാ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഇതുവരെ കേട്ടത് സംഗീതം സത്യൻ പരമേശ്വരൻ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മു കശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയാണ് ജഡ്ജിമാരായി നിയമിച്ചത്. ഇതിനു പുറമെ മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയും ജഡ്ജിയായി നിയമിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗ്യസംഖ്യ 37. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഭേദഗതി കൊണ്ടുവന്നിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച് കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ച് ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അവയെ പിന്തുടരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളി. പുതിയ അറിവുകളുടെ ജിജ്ഞാസ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദ്യ നേടി മിടുക്കരാകുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളാനും കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഹരണപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് കണ്ണൂർ ദേവത്തർകണ്ടി ഗവൺമെന്റ് LP സ്കൂൾ. പുതുതായി ചേർന്നവരെല്ലാം അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഇത്തവണ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിൽ ചേർന്നത് 12 കുട്ടികളാണ്. 12 കുട്ടികളും അതിഥി തൊഴിലാളികളുടെ മക്കളാണ് എന്നതാണ് പ്രത്യേകത. നേരത്തെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ഇന്ന് പ്രവേശനോത്സവത്തിൽ 12-ൽ 5 പേരാണ് സ്കൂളിലെത്തിയത്. 7 പേർ രക്ഷിതാക്കളോടൊപ്പം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. തിരിച്ചു വരുന്നതോടെ സ്കൂളിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ആകെ സ്കൂളിൽ 62 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇതിൽ 45 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ കൂടുതലും പഠിക്കുന്നത് മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ തൊഴിലന്വേഷിച്ചെത്തിയവരുടെ മക്കളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
2: ഈ വർഷം 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000 കുട്ടികൾക്ക് CK കാസിം MLA സ്നേഹസമ്മാനങ്ങൾ നൽകി. MLA നടപ്പാക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കമെന്ന നിലയിലാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയത്.

0: പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. എൽ ഡി എഫിൽ നിന്ന് സി പി ഐയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബി ജെ പിയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ പി എം ഉഷ അടക്കം പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ഭാഗമായി ക്യാമ്പസിൽ പൂർത്തിയാക്കിയ സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡാറ്റാ സെന്ററും ഫോറിൻ ലാംഗ്വേജ് സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തവയിൽ പെടുന്നു. സർവകലാശാലയിലെ പുതിയ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായി പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നീറ്റ്, എൻ ടി എ, സി ബി എസ് ഇ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ സി ബി എസ് ഇ സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. ഐ ഐ ടിയിലെ വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയെന്ന് സി ബി എസ് ഇ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53 രൂപ 50 പൈസയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ ചെലവ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വില വർധന. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികളും ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ സ്വീകരിക്കും.
0: മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മലേഷ്യയിൽ 16-ൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഇത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ പിഴ ചുമത്തുമെന്ന് മലേഷ്യൻ ഗവൺമെന്റ് അറിയിച്ചു. ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ജെഇഇ ADV.AC.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ 2-ാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷന് തീയതി നീട്ടിയത്. 2-ാം വിള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത കർഷകർ സപ്ലൈകോ പോർട്ടൽ മുഖേന ജൂൺ 3 മുൻപ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുനന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. ബൈക്കിൽ ട്രിപ്പിൾ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അർജുനെ 2 ദിവസം മുൻപാണ് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങൾ

പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീരാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവ് വരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി.

0: സുപ്രീംകോടതി ജഡ്ജിയായി അഞ്ചുപേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000+ വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
0: 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 kg വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 മുതൽ 53.50 വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും.

ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്നും ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകില്ലെന്നും ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന പുതിയ അറിവുകളെ പിന്തുടരുകയെന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ അറിവുകളിലേക്ക് കുട്ടികളിൽ ജിജ്ഞാസ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്ന് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഇനിയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാകുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ദാതാക്കളുടെയും കൂട്ടായ്മയായ ലിവർ ഫൌണ്ടേഷൻ കോഴിക്കോട് സംസ്ഥാന സംഘം സംഘടിപ്പിച്ചു. എം.കെ. രാഘവൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: തത്സമയ ഇഷ്ടഗാന പരിപാടി ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174, 2366176, STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടെയുണ്ട്, 9447444800. പുത്തൻ പ്രതീക്ഷകളുമായി അക്ഷരമുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി ഇടയക്കുന്നത്ത് നിന്നും സൽമ ജമാലുദ്ദീനാണ് ആദ്യ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്.

ആരാമ്പ്രത്ത് നിന്നും മാധവൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തീർത്ഥയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: കുന്ദമംഗലം പടനിലത്ത് നിന്നും സിന്ധു ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി പളുങ്ക് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
1: തുടരും എന്ന ചിത്രത്തിന് വേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, ജേക്സ് ബിജോയ് ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു മാത്തറയിൽ നിന്നും രമാ രാധാകൃഷ്ണൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ചെറുവണ്ണൂരിൽ നിന്നും നളിനാക്ഷന്റെ ഇഷ്ടഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി മരം എന്ന ചിത്രത്തിനു വേണ്ടി ഐരൂർ സദാശിവൻ പാടിയത്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു കൂട്ടാലിടയിൽ നിന്നും ശാന്ത നാരായണൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. അന്നൊരിക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി പ്രതിഭ പാടിയത്.

ഗാനോത്സവത്തിൽ ഇനി വെള്ളിയൂരിൽ നിന്നും ചന്ദ്രിക ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചമയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു പൊറ്റമരലിൽ നിന്നും ദേവിക.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു പൊട്ടപ്പുറത്തു നിന്നും പ്രകാശൻ. പ്രജ എന്ന ചിത്രത്തിന്

മങ്ങാട് നിന്നും ഒ ടി സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ലീല. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും ചിത്രയും പാടിയ ഗാനമാണ്

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം പൂർണ്ണമാകുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. ഡൽഹി റിലേ.

0: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi and Myanmar President U May Aung Hlaing hold bilateral talks in New Delhi. India-Oman Comprehensive Economic Partnership Agreement comes into force, gives Indian exporters duty-free market access.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. ഡൽഹി റിലേ.

0: In Myanmar, the death toll from a powerful explosion in Kangtop village of Namkham township has risen to 55. More than 70 people were injured in the blast, which occurred yesterday following the accidental detonation of materials allegedly stored for mining purposes. The result of the joint entrance examination JEE Advanced 2026 has been declared for admission to the premier Indian Institutes of Technology IITs and other top institutions. Announcing the results, IIT Roorkee said, out of a total of 1,79,694 candidates who appeared for the exam on the 17th of last month, 56,880 candidates have qualified, including 10,107 females. Shubham Kumar from the IIT Delhi zone secured the first rank. On to sports. In the 22nd Asian Under-20 Athletics Championships, India delivered a historic campaign, finishing second in the standings with 19 medals comprising 10 gold, 5 silver and 4 bronze in Hong Kong. The runner-up finish marked India's best ever performance at the Continental Track and Field Championships outside home soil. A total of 48 Indian athletes, 30 men and 18 women competed in the tournament, held from the 28th to the 31st of last month. The championships are serving as a qualifying event for the World Under-20 Athletics Championships, scheduled to be held at Oregon in the United States in August. Prime Minister Narendra Modi has congratulated the Indian contingent of Asian Under-20 Athletics Championships on winning 19 medals. In a social media post, Mr. Modi said this outstanding performance reflects the determination and excellence of India's young athletes. In the Under-17 Asian Wrestling Championships, India's women grapplers delivered a strong performance, winning a total of 10 medals, including 2 gold, 3 silver and 5 bronze at Da Nang in Vietnam. Leading the charge, Deeksha in the 43-kilogram category and Garima in 73-kilogram category clinched gold medals. The Intermeteorological Department, IMD, has forecast heavy rainfall over Gujarat, Kerala, Mahe, Lakshadweep, Nagaland, Manipur, Tripura, Odisha, Karnataka, Tamil Nadu, Puducherry and West Madhya Pradesh today. The Met Department has predicted thunderstorms and lightning over Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, Jharkhand, Uttar Pradesh, Uttarakhand and West Rajasthan till tomorrow. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi and Myanmar President U May Aung Lying hold bilateral talks in New Delhi. India-Oman Comprehensive Economic Partnership Agreement comes into force, gives Indian exporters duty-free market access in Oman to 98% of tariff lines. West Bengal Chief Minister Shubhendu Adhikari expands cabinet with induction of 35 new ministers. Gross GST collection rises to over 1,94,000 crore rupees in May. PM Swanidhi scheme completes 6 years. Prime Minister Narendra Modi says scheme opened new growth opportunities for street vendors. And India ends impressive campaign at Asian Under-20 Athletics Championships with 19 medals, including 10 gold in Hong Kong. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോയെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 34-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: മൂന്ന് സംഭവങ്ങളിലെ നാലു മരണങ്ങൾക്കിടയിൽ അകപ്പെട്ടുപോയ കുറെ മനുഷ്യർ. സ്വിഡ്രികയിലോക എന്ന സ്ത്രീലമ്പടന്റെ വീട്ടിൽ ജോലിക്കെത്തിയ ഡോണിയ എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ സ്വിഡ്രികയിലോക കൊന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഡോണിയയുടെ ആങ്ങള പട്ടണത്തിൽ നിയമം പഠിക്കാൻ പോയ റസ്കോൾനിക്കോവ് വർഗസമരത്തിന്റെ ആവേശം തിളച്ച് കൊള്ളപ്പലിശക്കാരി അലിയോവിനെ കൊലപ്പെടുത്തിയെങ്കിലും അത് നാട്ടുകാരറിഞ്ഞിട്ടില്ല. വീട്ടുചെലവിന് ശരീരം വിൽക്കുന്ന സോണിയ എന്ന പെൺകുട്ടി

0: കുട്ടിയുടെ അച്ഛൻ ജോലി നഷ്ടപ്പെട്ട മർമ്മലഡോവ് കുതിരവണ്ടിക്കടിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ. കൊലപാതക ശേഷം നിക്കോവ് വിഭ്രാന്തിയുടെ കയത്തിൽ കറങ്ങുകയാണ്. മരിച്ച ഭാര്യയുടെ പ്രേതം 3 തവണ തേടിയെത്തിയ പരിഭ്രാന്തിയിലാണ് സ്വിഡ്രുഗേലോഗ്. മരണാനന്തര കർമ്മങ്ങൾ നടക്കാനിരിക്കുന്ന മർമ്മലഡോവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണോ വരാൻ പോകുന്നത്? കുറ്റം തന്നെ ശിക്ഷയുടെ തീക്കുണ്ടങ്ങൾ ഒരുക്കുന്നുവോ? സ്വിഡ്രുഗേലോഗിൻ്റെ ബന്ധു ധനികനായ ലൂഷിൻ നിക്കോവിൻ്റെ അപമാനിക്കപ്പെട്ട പെങ്ങൾ ഡോണിയെ വിവാഹം ചെയ്യാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിൻ വിപ്ലവം പേറുന്ന നിക്കോവുമായി തെറ്റിക്കഴിഞ്ഞു. നിക്കോവും അമ്മയും പെങ്ങൾ ഡോണിയെയും ഭാവിവരൻ ലൂഷിനും നിക്കോവിൻ്റെ കൂട്ടുകാരൻ ഡ്രസ്സുമഹീനും തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണിന്ന്. അടി പൊട്ടുമോ? ഔദാര്യങ്ങൾക്ക് മേൽ മംഗല്യം പണിയാനാകുമോ? നിക്കോവും കൂട്ടുകാരൻ ഡ്രസ്സുമഹീനും തമ്മിൽ സംസാരിച്ച ശേഷം അവർ അമ്മയും പെങ്ങളും ഭാവിവരൻ ലൂഷിനും സന്ധിക്കുന്നിടത്തേക്ക് പോകുന്നു.
1: ഓ, ഡ്രസ്സുമഹീൻ.
2: അതെ, എനിക്കങ്ങോട്ട് കടന്നു വരാമോ?
1: അതിനെന്താ വരാം?
2: അല്ല, ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത് ആരാ?
1: ഓ, അതോ സിഡ്രിഗേലോവ്, ഒരു പണക്കാരൻ.
2: ഓ,
1: എന്റെ അനിയത്തി ഡോണിയെ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ. ആ വീട്ടിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. അവൾക്ക് നേരെയുള്ള അയാളുടെ പീഡന നിമിത്തം അയാളുടെ ഭാര്യ എന്റെ അനിയത്തി അവിടെ നിന്നും പുറത്താക്കി. സത്യം പറഞ്ഞപ്പോ അവർ ഡോണിയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു. ആ മനുഷ്യനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ചാടി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു.
2: അപ്പോ എന്തോ ഉദ്ദേശം കാണും.
1: അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്റെ ചങ്ങാതി, എന്റെ വിചാരം തന്നെയാണ് നിനക്കും.
2: എന്ത് വില കൊടുത്തും ആ ആഭാസനിൽ നിന്ന് അവളെ രക്ഷിക്കണം.
1: എനിക്ക് ഭ്രാന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ വിചാരിച്ചു. കുറച്ചു ദിവസമായി സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ?
2: റസ്കോൾനിക്കോവ്, നിന്റെ മനസ്സാകെ വീണ്ടും തകടം മറിഞ്ഞിരിക്കുകയാണല്ലോ. നീ കാണുന്നതൊന്നും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? എടാ, ഇങ്ങോട്ട് നോക്ക്, എവിടേക്കുള്ള പുറപ്പാടിലാണ് നീ?
1: അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്, അവരെ കാണാൻ. പിന്നെ നീ ഇവിടെ വാ.
2: ശരി, ഞാനും വരാം.

0: അല്ല, എല്ലാവരും ഉണ്ടല്ലോ, അമ്മ, സഹോദരി. ലൂഷൻ, യാത്രയൊക്കെ സുഖമായിരുന്നു?
1: ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ ചെറുപ്പവും ആരോഗ്യമുള്ളവളാ, അതുകൊണ്ട് ക്ഷീണമില്ല.
0: ലൂഷൻ, ഇതെന്റെ സുഹൃത്ത് റസുമീൻ.
2: ഓ, ഹലോ.
3: ഹലോ.
0: മാർഫ പെട്രോവന മരിച്ചുപോയി. സിഡ്രിഗയിലോഗിന്റെ ഭാര്യ, നിങ്ങൾ ആ വിവരം അറിഞ്ഞോ?
2: അറിഞ്ഞു. സിഡ്രിഗയിലോ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതും വ്യക്തമായിട്ടറിയാം.
1: ഇവിടേക്കോ? ഇവിടെയും മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ ആ കാലമാടൻ?
4: നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കുന്നത് എന്തിനു ഡോണിയ?
1: ഞാൻ അയാളെ ആകെ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കരനാണ് അയാൾ, ഭയങ്കരൻ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാ, ഉറപ്പാ.

0: എനിക്ക് ജോലി സംബന്ധമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരത്തിന് പ്രതിബന്ധമാകുന്നില്ല.
1: അല്ല, ഒരു നിമിഷം നിൽക്കൂ. ഇന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാന്ന് ഏറ്റിരുന്നതല്ലേ? അതിനും പുറമെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് എന്തോ വിശദീകരണവും വേണോന്ന് എഴുതിയിരുന്നല്ലോ.
0: ശരിയാണ്, നിന്നോടും അമ്മയോടും ചില സുപ്രധാനമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ നിന്റെ സഹോദരന് സിഡ്രിഗേലോവിന്റെ നിർദ്ദേശങ്ങൾ എന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ.
1: നിങ്ങളുടെ സന്ദർശന വേളയിൽ എന്റെ സഹോദരൻ സന്നിഹിതനാകരുതെന്ന നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ചത് ഞാനാ.
0: അതെന്ത് തന്നെ ആയാലും എത്ര നന്മ നിറഞ്ഞവർക്കും ചില അധിക്ഷേപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. എത്ര സന്മനസ്സുള്ള വാക്കുകൾ കൊണ്ടും മറയ്ക്കാനാവില്ല കഠിനമായ അപമാനത്തെ. എല്ലാത്തിനും ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്.
1: എന്ത് തീരുമാനിച്ചു?
0: നിങ്ങൾക്ക് എന്നോട് മമതയുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്ര ഗുരുതരമായാലും ഇന്ന് തന്നെ പരിഹരിക്കണം. ആരെങ്കിലും ഒരാൾ, ഞാനോ നിന്റെ സഹോദരനോ, ആരെ വേണം നിനക്ക്?
1: എന്റെ സഹോദരനാണോ അതോ നിങ്ങളാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പ തന്നെ അറിയണം. എന്റെ ചേട്ടനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹം നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു.
0: ഓ, നീ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. എന്നെയും അവിവേകിയായ ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കരുത്.
1: നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ പറ്റി ലൂഷ്യൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഉപാധി?
0: ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിന്റെ കുടുംബത്തിലെ ചിലരെ എനിക്ക് വെറുക്കാനും കഴിയും. നിന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ആനന്ദകരമാണെങ്കിലും അതിന്റെ പേരിൽ അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ എനിക്ക് വയ്യ.
1: വിവേകശാലിയും ഉദാരമനസ്കനുമായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നെ നോക്കി കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഭാവി വധുവല്ലേ?
0: അതെ, നീയാണ് നിഷ്പക്ഷമായ വിധി പറയേണ്ടത്. അതെ, ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം?
1: എന്റെ തീരുമാനം ചേട്ടനും നിങ്ങൾക്കും ഒരുപോലെ ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല.
0: പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്?
1: നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളാകാം, ചേട്ടനാകാം. നിങ്ങളിരുവരുടെയും ചുമലിലാണ് ഇപ്പോൾ ഈ പ്രശ്നം.
0: ഓ, നീ ബുദ്ധിമതിയാണ്. നിന്റെ വാക്കുകൾ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്നെ രണ്ടാം കിടക്കാരനായി നീ ചിത്രീകരിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ഞാൻ എവിടെ?
1: നിങ്ങൾ നിസ്സാരനൊന്നും അല്ല, തന്ത്രശാലിയാ.
0: എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ താരതമ്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ സർവസ്വവുമായിട്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ വില വയ്ക്കുന്നില്ല എന്നാണ് ആരോപണം.
1: നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ?
0: നിന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, അത് സഹോദര സ്നേഹത്തെ മറികടക്കുന്നതായിരിക്കണം. എന്നാലും എന്നെയും നിന്റെ സഹോദരനെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടിയിരുന്നില്ല. എനിക്കൊരു അന്തസ്സൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ സത്യസ്ഥിതി തുറന്നു പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ആക്ഷേപം ചെറുതൊന്നുമല്ല.
1: ആക്ഷേപത്തിന് തക്കതായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് കേൾക്കേണ്ടി വന്നത്. നന്നായി.
0: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
2: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷ്യൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
2: ലൂഷ്യൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും

നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പാടിയ ഗസലുകൾ കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:10. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിലൊരുങ്ങി എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ്. ചിത്രം അയാൾ കഥയെഴുതുകയാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ എം ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന ചവിട്ടുകളിപ്പാട്ട് കേൾക്കാം.

0: Gali gali mandero, gali dendul nebuleye.
1: Bravo!

0: ഇതുവരെ കേട്ടത് എം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ചവിട്ടുകളിപ്പാട്ട്.
1: ഇന്ന് പാട്ടി വേണം.
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
1: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
1: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മൊഹ്ര എന്ന ചിത്രത്തിൽ അൽക്ക യാജ്ഞിക്കും ഉദിത് നാരായണനും പാടിയത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം വിജുഷ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. പ്രസൂൺ ജോഷി, എ ആർ റഹ്മാൻ കൂട്ടുകെട്ടിലൊരുങ്ങി, സൂസനെ ഡിമെലോ ആലപിച്ച ഗാനം, ചിത്രം ഗജനി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സിന്ധു ഭൈരവി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾ ഇളയരാജയുടെ ഈണം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം കാതൽ ദേശം എന്ന ചിത്രത്തിനു വേണ്ടി മനോ, ഉണ്ണികൃഷ്ണൻ, ഡൊമിനിക് എന്നിവർ പാടിയത്. ഗാനശില്പികൾ വാലി, എ ആർ റഹ്മാൻ.

0: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേഠി ബച്ചാവോ ബേഠി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
1: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
0: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
1: यह अन्याय कब तक चलेगा? ये हमारी सोच में ये दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
0: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേഠി ബച്ചാവോ ബേഠി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
4: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
5: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi and President of Myanmar U May Aung Lai held detailed talks on the entire gamut of bilateral issues in New Delhi today. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks, Foreign Secretary Vikram Misri said both sides express interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. He said both sides underlined the importance of connectivity and agreed to work as quickly as possible towards completion of Kaladan multimodal transit transport project.
6: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the

0: ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.

0: president has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth, and prosperity in the region.
1: Mr. Misri said Myanmar sits at the confluence of India's Neighbourhood First, Act East, as well as Mahasagar and Indo-Pacific policies. The President of Myanmar will meet President Droupadi Murmu at Rashtrapati Bhavan this evening. He is also scheduled to visit the Light and the Lotus, Relics of the Awakened One exhibition at Rai Pithora Cultural Complex in the National Capital. President Liang will travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. Addressing media in New Delhi, Mr. Goyal said that CEPA is not simply a trade agreement, it is a statement of civilizational trust.
2: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman. SEPA is a blueprint of our shared future.
1: Prime Minister Narendra Modi today shared an article written by Mr. Goyal on the India-Oman Comprehensive Economic Partnership Agreement. The Prime Minister said the article emphasizes that the government's efforts to sign trade agreements with developed countries help improve the lives of every Indian. India and Australia today affirmed the importance of enhancing cooperation with regional partners to help maintain a free, open, peaceful, stable and prosperous Indo-Pacific. During the second India-Australia Defence Minister's Dialogue in New Delhi, Defence Minister Rajnath Singh and his Australian counterpart Richard Marles stressed the importance of freedom of navigation and overflight, unimpeded trade and lawful use of the seas in accordance with the international law. The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Trinamool Congress TMC has expelled two legislators, Sandeepan Saha and Ritbrata Banerjee, for anti-party activities, absenteeism from key meetings and public remarks critical of the party leadership. The move comes amid internal turmoil following TMC's defeat in the 2026 West Bengal Assembly elections. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhav Geet and Hindi film music. Maharashtra Governor Jishnu Dev Verma, Chief Minister Devendra Fadnavis and Deputy Chief Ministers Eknath Shinde and Ajit Pawar expressed grief and paid tribute to the legendary singer. And that is the end of this news bulletin.
3: Akashavani, Kozhikode. Jilla Vrittantham, Kasaragod Jilla.
4: നീലേശ്വരത്ത് ദേശീയപാത 66 തൂണുകളോടുകൂടിയ ആകാശപാത എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം 70-ാം ദിവസം പിന്നിട്ടു. ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങി നിരവധി പേരുടെ അന്നം മുട്ടിച്ചും ജനങ്ങളെ ഒന്നടങ്കം കഴിഞ്ഞ 3 വർഷമായി ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തോടുള്ള പ്രതിഷേധ സൂചനയായാണ് സമരം ആരംഭിച്ചത്. മഴയെത്തിയിട്ടും അധ്യയന വർഷം ആരംഭമായിട്ടും ജില്ലാ കലക്ടർ അടക്കം നിർദ്ദേശിച്ചിട്ടും സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ കമ്പനിയുടെ മനഃപൂർവ്വമായ മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ഇന്നലെ ജനകീയ സമരസമിതി അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലവിലെ നിർമ്മാണ രീതി പ്രദേശത്തെ ജലനിർഗമനം തടസ്സപ്പെടുത്തുമെന്നും പ്രദേശത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുമെന്നും വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർ

0: കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ ആവേശകരമായ തുടക്കമായി. പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൌജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റാൻ 100 കോടിയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് മേൽക്കൂരയില്ലാത്ത പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാൻ 11 കോടി രൂപയും സ്മാർട്ട് അംഗൻവാടികൾക്കും സോഷ്യൽ റിസോഴ്സ് സെന്ററുകൾക്കുമായി 6 കോടി രൂപയും കരട് പദ്ധതിയിൽ വകയിരുത്തി. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയുടെ സമ്പന്നമായ ചരിത്ര പൈതൃകവും കായിക വിനോദസഞ്ചാര സാധ്യതകളും കോർത്തിണക്കി സംഘടിപ്പിച്ച കാസർഗോഡ് ഫോർട്ട് റൈഡ് 2026 വിജയകരമായി സമാപിച്ചു. കോട്ടകളുടെ നാടായ കാസർഗോഡിന്റെ പൈതൃക സ്മാരകങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനുമായാണ് ഈ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കാസർഗോഡ് പെഡലേഴ്സ് സൈക്ലിംഗ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു യാത്ര. പൈതൃക കോട്ടകളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തിയ 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ജില്ലാ കലക്ടറാണ്. ഇത്തരം സംരംഭങ്ങൾ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങളായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കൊറക ഗോത്ര വിഭാഗങ്ങളുടെ ദീർഘകാലമായുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മാറിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ സ്മൈൽ പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക്. കൊറക ഗോത്ര വിഭാഗക്കാരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ മുൻ ജില്ലാ കലക്ടർ തുടക്കമിട്ട ഈ പദ്ധതി നിലവിലെ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പട്ടിക വർഗ്ഗക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പ്രത്യേക അവലോകന യോഗങ്ങൾ ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികവർഗ വികസന വകുപ്പും റവന്യൂ വകുപ്പും സർവേ വകുപ്പും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 560 കുറക കുടുംബങ്ങളിലെ ഭൂമി സർവേ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 262 കുടുംബങ്ങൾക്ക് ഇതിനോടകം പട്ടയം അനുവദിച്ചു നൽകി. 158 കുടുംബങ്ങളുടെ കൈവശരേഖയുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പട്ടയത്തിനായി 147 കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 17 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫൈഡ് കോപ്പികൾ ലഭ്യമാക്കി.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 നിയമസഭയിൽ, ഇന്ന് 6:50 വയലും വീടും, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 എവർഗ്രീൻ ഡ്യുവൽസ്. 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആറ്റുവാശ്ശേരി മോഹനൻപിള്ളയുടെ സംഗീത കച്ചേരി. KC വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം, ശ്രീദേവി കക്കാട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത, ആലാപനം എച്ച് രാജേഷ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ.

തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ ആഭ ആർ സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം ഇളയനില, 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ബീരാൻ ഗോയ പങ്കെടുക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. 12:10, 12:40 എവർ ഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45, 8:40, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കലാമണ്ഡലം ഗീതാനന്ദനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, ജയശ്രീ കെ ഷായുടെ അപ്നി കവിത. 6:00, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, വോളിബോൾ മൈതാനത്തു നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക്. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. 8:00 സർഗകേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആർ കെ മീര പാടിയ കൃതികൾ. കോടമ്പള്ളി ഗോപകുമാർ വയലിൻ, എം എൻ സുബ്രഹ്മണ്യം മൃദംഗം. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഹ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മ്യാമായാഹ രാഷ്ട്രപതി ഊ മിൻ ഔ ലൈൻ ച നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാൻ സുദൃഢീകർത്തും വാർത്താ അഭവത്. ഭാരത ഊമാന വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധിഃ CEPA ഇതി അദ്യ ക്രിയാൻവിതഃ അഭവത്. അനേന ഭാരതീയ നിര്യാതകേഭ്യഃ ഊമാനെ പ്രതിശതം 98% വിപണൌ ശുൽക്കമുക്ത കാര്യാനുമതിഃ ഭവിഷ്യതി. പ്രധാനമന്ത്രി സ്വനിധി യോജനയാഃ 6 വർഷപൂർത്തൌ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് അനയാ യോജനയാ പഥവ്യവസായിഭ്യഃ പ്രഗതേഃ നൂതനാവസരാഃ പ്രദത്താഃ. പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി

0: ബന്ധു അധികാരി അദ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരം വിധായ പഞ്ചത്രിംശത് നൂതന മന്ത്രിഭ്യഃ മന്ത്രിമണ്ഡലെ സ്ഥാനം അയച്ഛത്. അപ്പി ച ഹോങ്കോങ് നഗരെ ആയോജിതായാം ദ്വാവിംശതിതമായാം ഏഷ്യാ മഹാദ്വീപീയായാം അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇതി സ്പർദ്ധാമാലികായാം ഭാരതേന 10 സ്വർണ പദകാനി സമേത്യ 19 പദകാനി വിജിതാനി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാമായാഃ രാഷ്ട്രപതിഃ ഊ മിൻ ഔങ് ലൈങ് ച അദ്യ നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാൻ ഇതോപി സുദൃഢീകർത്തും വാർത്താ അഭവത്. സംവാദ മ്യാമാ ഭാരതദേശയോ മിഥഃ സുരക്ഷാം സമ്പർക്കം ച സമീത്യ ദേശദ്വയോഃ സംബന്ധാനാം സമേപി പക്ഷാഃ ചർച്ചിതാഃ. ഉപവേശനസ്യ അനന്തരം വിദേശസചിവഃ വിക്രം മിസരി അവോചത് യത് ദേശദ്വയേന വിദേശവ്യവഹാര വികാസ ശിക്ഷാ സ്വാസ്ഥ്യാദി വിഷയേഷു കാര്യാചരണായ സഹമത്യം പ്രകടിതം.
1: दोनों पक्षों ने अपने सुरक्षा हितों के प्रतिकूल गतिविधियों के लिए क्षेत्र के दुरुपयोग को रोकने के महत्व पर बल दिया. कुल मिलाकर राष्ट्रपति की इस यात्रा ने दोनों पक्षों के दीर्घकालिक साझेदारी को और गहरा करने तथा क्षेत्र में पारस्परिक लाभ विकास और समृद्धि के लिए मिलकर काम करने की साझा प्रतिबद्धता की एक बार फिर पुष्टि की है.
2: ग्रोथ एंड प्रॉस्पेरिटी इन द रीजन.
0: ഭാരത ഒമാന വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധി CEPA ഇതി അദ്യ ക്രിയാൻവിതഃ അഭവത്. വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ് ഗോയലഃ അവോചത് യത് അയം സന്ധിഃ ദേശദ്വയസ്യ ആർത്ഥിക രണനീതിക സംബന്ധാന് ദൃഢയിഷ്യതി. ഏകസ്മിന് രാഷ്ട്രീയ ദൈനിക് പത്രേ പ്രകാശിതെ ലേഖേ ശ്രീ ഗോയലഃ അവോചത് യത് അയം നിധി നൂതനാപണം ഉദ്ഘാടയിഷ്യതി. അനേന നിര്യാതേ വൃദ്ധി ഭവിഷ്യതി, നിവേശഃ അപി വൃദ്ധിം യാസ്യതി. വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധേ അന്തർഗതം ഭാരതീയ നിര്യാതകേഭ്യ ഒമാനെ ഉത്പാദ സമൂഹേഷു വിപണൌ പ്രതിശതം 98% ശുൽക്കമുക്തി കാര്യാനുമതിഃ ഭവിഷ്യതി. ശ്രീ ഗോയലേന ഉക്തം യത് അനേന ആജീവിക സംവർദ്ധനായ വിദ്യാർത്ഥിഭ്യ ശ്രമികേഭ്യ മഹിളാഭ്യ കൃഷകേഭ്യ മത്സ്യജീവിഭ്യ സൂക്ഷ്മ ലഘു മധ്യമോദ്യോഗേഭ്യ ച മഹത്വപൂർണ രൂപേണ ലാഭോ ഭവിഷ്യതി.
3: I am confident that this comprehensive agreement.
4: हमें विश्वास है कि व्यापक समझौता ओमान के साथ हमारे संबंधों को नई गति प्रदान करेगा. पहले दिन से ही भारत को ओमान की 98% उत्पाद श्रेणियों में शुल्क मुक्त पहुंच प्राप्त होगी और इससे भारत के ओमान को होने वाले 99% से अधिक निर्यात को लाभ मिलेगा. व्यापक आर्थिक साझेदारी समझौता CEPA हमारे साझा भविष्य की रूपरेखा है.
3: Of our shared future.
0: പ്രധാനമന്ത്രി സ്വനിധി യോജനയാഃ 6 വർഷാണി പൂർണാനി അഭവന്. ശ്രീമോദീ അസ്യാഃ യോജനയാഃ പ്രശംസാം വിധായ അവദത് യത് PM സ്വനിധി യോജനയാ പ്രതിഭൂതിം വിനാ ഋണപ്രദാനം വിത്തീയ സമാവേശനം അപി ച വികാസസ്യ നവീന അവസരാഃ പ്രദത്താഃ യേന ലക്ഷശഃ പഥ വിക്രേതി ജനാനാം ജീവനെ ഉന്നതിഃ സമാഗതാ. പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരം അകരോത്. രാജ്യപാലഃ RN രവിഃ കോലകാതായാഃ ലോകഭവനെ ആയോജിതെ സമാരോഹെ പഞ്ചത്രിംശത് നൂതനമന്ത്രിഭ്യഃ പദസ്യ ഗോപനീയതായാഃ ച ശപഥഗ്രഹണം കാരിതവാൻ. സമാരോഹെ മുഖ്യമന്ത്രിവര്യേണ സഹ അന്യ വരിഷ്ഠനേതാരഃ അപി ഉപസ്ഥിതാഃ ആസന്. നവനിയുക്ത മന്ത്രിഭ്യഃ വിഭാഗാനാം ആവണ്ടനം അനന്തരം ഭവിഷ്യതി. ശപഥഗ്രഹണ സമാരോഹെ സ്വപ്നദാസഗുപ്ത അർജുനസിംഹ താപസരായ ശകരഘോഷ ച ശപഥവചനം സ്വീകൃതവന്തഃ. സംസ്കൃതവാർത്തായാഃ സംസ്കരണം ഇദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ഭാരത ഓസ്ട്രേലിയാ ദേശയോഃ രക്ഷാമന്ത്രിണോഃ ദ്വിതീയ സംവാദോപവേശനം രാജധാന്യാം നവദില്യാം അഭവത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അഥ ച ഓസ്ട്രേലിയാ ദേശസ്യ ഉപപ്രധാനമന്ത്രി രക്ഷാമന്ത്രി ച റിച്ചർഡ് മാൽസഃ ഉപവേശനസ്യ അധ്യക്ഷതാം കൃതവന്തൌ. ശ്രീസിംഹേന പ്രോക്തം യത് ഉപവേശനാവധൌ ഭാരത ഓസ്ട്രേലിയാ ദേശയോർമധ്യേ സുരക്ഷാ സംബന്ധഃ സുദൃഢഃ അഭവത്. ശ്രീ മാൽസഃ അവാദീത് യത് ഓസ്ട്രേലിയാ ഭാരതദേശൌ രക്ഷാ

0: അഭാഗ്യതാം സുദൃഢ അകുരുതാം ദേശദ്വയം സാമുദ്രികക്ഷേത്രേ മിലിത്വാ കാര്യം കരിഷ്യത. വാർത്തയാം ദ്വിപക്ഷീയ രക്ഷാസഹയോഗ വിഷയ പ്രഗതി സമീക്ഷിത. യയാ സഹഭാഗിതായാഃ നൂതന മാർഗസ്യ അന്വേഷണം ഭവിഷ്യതി. ജലശക്തി മന്ത്രി സി ആർ പാട്ടീലഃ, വിജ്ഞാന പ്രൗദ്യോഗികീ മന്ത്രി ജിതേന്ദ്ര സിംഹഃ ച അദ്യ രാജധാന്യാം നവദില്യാം ജലാനുസന്ധാന വികാസ സംബദ്ധാം ഏകാം കാര്യശാലാം ഉദ്ഘാടിതവന്തൗ. അത്രാവസരെ ശ്രീ പാട്ടീലഃ അവദത് യത് അസ്യാം കാര്യശാലായാം ജലസങ്കടസ്യ സമാധ്യാനേഷു വ്യാപക വിചാര വിമർശു വിധീയതേ. അസ്മിന് അവസരെ ജലശക്തി മന്ത്രാലയേന ഇസരോ ഇതി ഭാരതീയാന്തരിക്ഷാനുസന്ധാന സംഘടനേന ച ജലസംസാധനാനാം ആകലനായ പ്രബന്ധനായ ച ഉപഗ്രഹാധാരിതാനുപ്രയോഗം ഉന്നത പ്രൗദ്യോഗികീം ച ദൃഢയിതും സന്ധിഃ ഹസ്താക്ഷരിതഃ. വ്യാവസായിക പ്രതിഷ്ഠാനേഷു പ്രയുജ്യമാനസ്യ 90 കിലോഗ്രാം ഭാരമിതസ്യ LPG ഇതി വാതിഭാണ്ഡസ്യ മൂല്യേ വൃദ്ധിഃ സംജാതാ. പരം ഗൃഹേഷു പ്രയുജ്യമാനസ്യ LPG ഇതി വാതിഭാണ്ഡസ്യ മൂല്യേ പരിവർത്തനം നൈവ കൃതം. അവധേയം യത് വൈശ്വിക പരിദൃശ്യേ തൈലമൂല്യേഷു അസ്ഥിരതാ കാരണേന ഇയം വൃദ്ധിഃ ജാതാ. പശ്ചിമേഷ്യാമയം അമേരിക്ക ഇറാനയോ ഗതിരോധ അപ്പി അപരം മൂല്യവൃദ്ധി കാരണം വർത്തതേ. വസ്തുസേവാകരസ്യ സകലസംഗ്രഹ വിഗതമാസേ 3.2% സംവർദ്ധ്യ 1,94,000 കോടി രൂപ്യകാധിക അഭവത്. വിഗതേ വർഷേ മെയ് മാസേ സംഗ്രഹ 1,88,000 കോടി രൂപ്യകാണി ആസീത്. ഗതമാസേ കേന്ദ്രീയ വസ്തുസേവാകരസ്യ സംഗ്രഹ 37,797 കോടി രൂപ്യകാണി അപി ച രാജ്യ വസ്തുസേവാകരസ്യ സകലസംഗ്രഹ 45,043,100 കോടി രൂപ്യകാണി ആസത്. ഏകീകൃത വസ്തുസേവാകരസ്യ സംഗ്രഹ 1,50,990 കോടി രൂപ്യകാണി ആസീത്. സർവോച്ച ന്യായാലയേന 5 ന്യായാധീശാനാം നിയുക്തിഃ കൃതാ. അനേന സഹൈവ മുഖ്യ ന്യായാധീശം സമേത്യ ന്യായാധീശാനാം സംഖ്യാ 37 സംവൃത്താ. വിധിന്യായമന്ത്രീ അർജുനരാമ മേഘവാലഃ സാമാജിക സഞ്ചാരപട്ടലേ അവോചത് യത് രാഷ്ട്രപതിനാ മുഖ്യ ന്യായാധീശസ്യ പരാമർശാനന്തരം സർവോച്ച ന്യായാലയേ 5 ന്യായാധീശാനാം നിയുക്തിഃ കൃതാ. അവധേയം യത് കേന്ദ്രപ്രശാസനേന വിഗതെ മാസേ 1 അധ്യാദേശം പ്രസ്തൂയ വിധോ സംശോധനം കൃതമാസീത്. ഹോങ്കോങ് നഗരെ ആയോജിതായാം 22-തമായാം ഏഷ്യാ മഹാദ്വീപീയായാം അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇതി സ്പർദ്ധാമാലികായാം ഭാരതേന 10 സ്വർണപദകാനി 5 രജതപദകാനി 4 കാംസ്യപദകാനി ച സമേത്യ 19 പദകാനി വിജിതാനി. പദകതാലികായാം ഭാരതേന 2nd സ്ഥാനം പ്രാപ്തം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന 22-തമായാം ഏഷ്യാ മഹാദ്വീപീയായാം അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇതി സ്പർദ്ധാമാലികായാം 10 സ്വർണപദകാനി സമേത്യ 19 പദകാനി പ്രാപ്തവദ്ഭ്യഃ ഭാരതീയദലേഭ്യഃ വർദ്ധാപനാനി പ്രദത്താനി. പ്രധാനമന്ത്രിണാ ഉക്തം യത് ഇമെ യുവാനഃ ഭാരതസ്യ കീർത്തിം വിശ്വസ്തരെ പ്രാപയിതും നിരന്തരം പ്രയത്നം കുർവന്തി. ഏതേഷാം ഉജ്ജ്വല ഭവിഷ്യായ പ്രധാനമന്ത്രിണാ ശുഭകാമനാഃ പ്രദത്താഃ ഇതി വാർത്താഃ.
1: ചേച്ചി, ഇത് കണ്ടോ?
2: ഹരി ബന്ദേ കുട്ട,
1: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.
2: സ്കൂള് തുറക്കാറായി.

0: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
0: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL-നെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
1: കേരള സ്പെഷ്യാലിറ്റി
0: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, 3rd സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ള.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ

0: 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. BC 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുകയിലയിലെ വില്ലനായ ഒരു രാസപദാർത്ഥത്തിന് നിക്കോട്ടീൻ എന്ന പേര് ഉണ്ടായത്. അക്കാലത്ത് ഇതൊരു ദിവ്യ ഔഷധമായാണ് യൂറോപ്യന്മാർ കരുതിയിരുന്നത്. തൊണ്ടവേദന മുതൽ പ്ലേഗ് രോഗത്തിനു വരെ അവർ പുകയില മരുന്നായി ഉപയോഗിച്ചു. 19th മെഷീനുകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുകവലി ഒരു ആഗോള മഹാമാരിയായി മാറിയത്. യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് റേഷന്റെ കൂടെ സിഗരറ്റ് സൌജന്യമായി നൽകിയിരുന്നു. ഇത് പുകവലി ലോകമെമ്പാടും പടരാൻ കാരണമായി. ഇന്ന് നമ്മൾ പുകവലിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ചു പതിറ്റാണ്ടുകൾക്ക്

മുൻപ് വരെ ഇതിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്ന് പുകവലിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഡോക്ടർമാർ തന്നെ പണ്ടൊരിക്കൽ സിഗരറ്റ് പരസ്യങ്ങളിലെ പ്രധാന മുഖങ്ങളായിരുന്നു. ഒരു 50-60 വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഡോക്ടർമാർ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും മെഡിക്കൽ ജേർണലുകൾ സിഗരറ്റ് പരസ്യങ്ങളാൽ നിറയുകയും ചെയ്ത ഒരു കറുത്ത കാലം പുകയിലയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും വലിക്കുന്നത് ക്യാമൽ സിഗരറ്റുകളാണ് എന്നതായിരുന്നു 1930-കളിലും 1940-കളിലും അമേരിക്കയിൽ തരംഗമായ ഒരു പരസ്യവാചകം. വെള്ള കോട്ടിട്ട് സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഡോക്ടർമാരുടെ ചിത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം സ്ഥിരമായിരുന്നു. തൊണ്ടവേദനയും ചുമയും മാറാൻ ചില പ്രത്യേക ബ്രാൻഡ് സിഗരറ്റുകൾ നല്ലതാണെന്ന് പോലും ഡോക്ടർമാരെ കൊണ്ട് കമ്പനികൾ പറയിപ്പിച്ചു. ഈ സിഗരറ്റ് നിങ്ങളുടെ തൊണ്ടയ്ക്ക് സുരക്ഷിതമാണ് എന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേർണലുകളായ ദി ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തുടങ്ങിയവയിൽ പോലും വർഷങ്ങളോളം സിഗരറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ വലിയ പേജുകളിൽ അച്ചടിച്ചു വന്നു. തങ്ങളുടെ സിഗരറ്റുകൾ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഗവേഷണങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അക്കാലത്ത് പുകവലി വലിയൊരു ആരോഗ്യ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ചെറിയ സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭയം മാറ്റാൻ കമ്പനികൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഡോക്ടർമാരെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിക്കുക എന്നത്. ഡോക്ടർമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമായി. എന്നാൽ 1950-കളുടെ മധ്യത്തോടെ കഥ മാറി. ഡോൾ ഹിൽ എന്ന രണ്ട് ബ്രിട്ടീഷ് എപ്പിഡമിയോളജിസ്റ്റുകൾ ശ്വാസകോശാർബുദം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളാണ് ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയാം. റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാർ പോലുള്ള വസ്തുക്കളോ പുകയോ ഒക്കെ ആവാം ഇതിന് കാരണം എന്ന ചിന്തയിൽ ആരംഭിച്ച പഠനത്തിൽ 650 ശ്വാസകോശാർബുദ രോഗികളിൽ വെറും 2 പേർ മാത്രമേ പുകവലിക്കാർ അല്ലാത്തവരായി ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് 10,000-കണക്കിന് ഡോക്ടർമാരുടെ പുകവലി ശീലങ്ങൾ ചോദിച്ചറിഞ്ഞുള്ള പഠനങ്ങളും ദശകങ്ങളോളം അവർക്കിടയിലെ മരണവും തുടർ നിരീക്ഷണവുമായി പഠനം നീണ്ടു. പുകവലി ശീലത്തിന് അർബുദവുമായി മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിഞ്ഞു. പുകവലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു. പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. 1962 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സിഗരറ്റ് പരസ്യം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പതിയെ പലയിടത്തും പൊതുമാധ്യമങ്ങളിലും ഇതുപോലെ തീരുമാനങ്ങൾ വന്നു. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പൊതുപരിപാടികളിൽ വലിക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. ഒളിച്ചും പതുങ്ങിയും പുകച്ചും വലിച്ചും ആളുകൾ വലിഞ്ഞു. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നുവെന്ന ദയനീയമായ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. അഭ്യസ്ത വിദ്യരും സാമൂഹിക നായകരും ആയ പലരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ കണ്ടത് അന്തം വിട്ടിരുന്ന് വായിക്കാനും മനസ്സിൽ സഹതപിക്കാനും മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. പുകവലിക്കാരെ അപമാനിക്കുന്ന വിധമാണ് ഇവിടെ നടക്കുന്ന പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണങ്ങളെന്ന് ഏതോ ഒരു വിപ്ലവകാരി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പുകവലിച്ചാൽ ക്യാൻസർ എന്ന രോഗം വരുമെന്നും ക്യാൻസർ വന്നാൽ ദയനീയമായി മരിക്കുമെന്നുമുള്ള പ്രചാരണം ക്യാൻസർ രോഗികളെ പോലും അപമാനിക്കുന്നതാണെന്ന് മറ്റൊരുവൻ. ചുംബന ആലിംഗന സമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂ ജനറേഷൻ സമരത്തിനു കൂടി കേരളം ഉടൻ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. പൊതുനിരത്തിൽ ഒരുമിച്ചിരുന്ന് പുകവലിച്ചും പരസ്പരം മുഖത്തേക്ക് പുകയൂതി രസിച്ചും അവർ വാർത്തകളിൽ നിറയുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളിൽ ആ ദിവസങ്ങളിൽ 9 മണി ചർച്ചയ്ക്ക് ഒരു പുകമയമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ, ഈ പുകവലി അത്ര പ്രശ്നമുള്ളതൊന്നുമല്ലോ എന്ന്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ചിലരുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും ക്യാൻസർ വന്നാൽ പിന്നെന്ത് ചെയ്യും? രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ നമുക്ക് പേടിയാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികളെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. പേടി കാരണം ഒരാപ്പിളോ മുന്തിരിയോ പോലും നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ മടിക്കും. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ആരോ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വിശ്വസിച്ച് കാശുകൊടുത്തു വാങ്ങിച്ച യൂഫോർബിയ ചെടികളെ വെട്ടിയെറിഞ്ഞ് കടലിലെറിയും. പക്ഷേ അപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും ജീവന്റെ ധവള ധൂമം ഒരു ധൂമക്കുറ്റിയിൽ നിന്നെന്ന പോലെ ബഹിർഗമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അറിയാഞ്ഞിട്ടാൽ അവനവന്റെ ജീവനെയും സ്വത്തിനെയും വിലമതിക്കാഞ്ഞിട്ടുമല്ല. ക്ഷണിക നേരത്തെ ആ സുഖം വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നതെന്ന്. ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വിട്ട് ഇനി അല്പം ശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് പുകവലി ഹാനികരമാണെന്ന് പറയുന്നത്?
പുകയില പുകയിൽ ഹൈഡ്രജൻ സയനൈഡ്, അസറ്റോൺ, മെഥനോൾ, ടുളുവിൻ, ഡി ഡി ടി, നാഫ്തലിൻ, ആർസനിക്, ബ്യൂട്ടെയിൻ മുതലായ 4000 രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 200 പരം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണെന്നും അവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവയിൽ തന്നെ പൈറീൻ, നാഫ്തൈലാമീൻ, ഡൈബെൻസാക്ലഡൈൻ, പൊളോണിയം, വിനൈൽ ക്ലോറൈഡ്, ബെൻസോ പൈറീൻ

0: തുടങ്ങി 50-ൽ പരം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുകവലിയെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്ന് രണ്ട് രാസവസ്തുക്കളെ പറ്റി അല്പം കാര്യങ്ങൾ വിശദമായി പറയാം. നിക്കോട്ടിൻ. ഒരു സിഗരറ്റിൽ 10 മില്ലിഗ്രാം നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ 2 മില്ലിഗ്രാം രക്തത്തിലെത്തുന്നു. രക്തത്തിലെത്തുന്ന നിക്കോട്ടിൻ 10 സെക്കൻഡിനുള്ളിൽ തലച്ചോറിലെത്തുന്നു. അത് അവിടെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കൂട്ടുന്നു. ഈ ഡോപ്പമിനാണ് പുകവലിക്കുമ്പോൾ ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ഇത് നോർ അഡ്രിനാലിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനവും കൂട്ടും. അതാണ് പുകവലിക്കുമ്പോൾ തോന്നുന്ന ഉത്തേജനത്തിന്റെ രഹസ്യം. പക്ഷേ ഈ ക്ഷണിക നേരത്തെ ആനന്ദവും ഉത്തേജനവും വലിയ ദോഷങ്ങൾക്കുള്ള നിലമൊരുക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. കാർബൺ മോണോക്സൈഡ്. പുകയില പുകയിലെ പ്രധാന വാതകം ഇതാണ്. ഒരു സിഗരറ്റിൽ 2 മുതൽ 6% വരെ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കലർന്ന് രക്തത്തിന്റെ ഓക്സിജൻ വിതരണ സങ്കേതങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല രക്തത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്കുള്ള കഴിവും ഇല്ലാതാക്കുന്നു. അങ്ങനെ കോശങ്ങൾ പ്രാണവായു കിട്ടാതെ മൃതപ്രായരാകുന്നു. തലച്ചോറിലും ഹൃദയത്തിലുമൊക്കെ ഈ പ്രക്രിയ നിരന്തരം നടന്നാലുള്ള ദോഷങ്ങൾ പറയേണ്ടതില്ലല്ലോ. ടാർ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യത്തിൽ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ടാർ. ഇത് ശരീരകലകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്യാൻസറിന്റെ സംഘാടകരിൽ പ്രധാനി ഇവൻ തന്നെ. പുകവലി കൊണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ശരീരകോശങ്ങളിലും അത് ജനിതക മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം, ശബ്ദപേടകം, ആമാശയം എന്നിവിടങ്ങളിലാണ്. കൂടാതെ പക്ഷാഘാതം, നിരവധിയായ ഹൃദ്രോഗങ്ങൾ, ഹൃദയസ്തംഭനം, അമിത രക്തസമ്മർദ്ദം, വന്ധ്യത തുടങ്ങി ഒരുവിധം എല്ലാ രോഗങ്ങളും ഇതുമൂലമുണ്ടാകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണകാരണമായി അറിയപ്പെടുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. ഇതേപ്പറ്റിയുള്ള ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി. ലോകാരോഗ്യ സംഘടന. ലോകത്ത് 1 വർഷം 30 ലക്ഷം ആളുകൾ പുകയിലജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നു. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നില തുടർന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇത് 3 സെക്കൻഡിൽ ഒരാൾ വീതം എന്ന സ്ഥിതിയിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇന്ത്യയിൽ വർഷം തോറും 3.5 കോടിയിലധികം ആളുകൾ പുകവലി കാരണം രോഗബാധിതരാകുന്നു. അതിൽ 7 ലക്ഷം പേർ മരണമടയുന്നു. കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിന്റെ 52% സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിന്റെ 18% പുകയിലയുടെ ഉപയോഗം കാരണമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ ക്യാൻസർ മൂലം മരിക്കുന്നവരിൽ 90% ആളുകൾ പുകവലിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ കുറവാണ് ലോകത്താകമാനം ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും കൂടി മരണമടഞ്ഞവർ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.
1: ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഭംഗിയുള്ള കാഴ്ചകളേക്കാൾ മനസ്സിന്റെ ശാന്തതയാണ് പുറത്തുള്ള ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇന്ന് June 1. നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? സ്കൂൾ തുറക്കുന്നു. പുതിയ യൂണിഫോമും പുതിയ ബാഗും പുതിയ കുടയുമൊക്കെയായി ഏറെ പുതുമകളോടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്നു. കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ എല്ലാവരും അതീവ ശ്രദ്ധാലുക്കളാണ്. ആ ശ്രദ്ധയും കരുതലുമെല്ലാം അവരുടെ ആരോഗ്യകാര്യത്തിലും ഉണ്ടാവണം. അതിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് പാൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദവും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നതുമായ പാനീയമാണ് പാൽ. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ സമീകൃത ആഹാരമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നു.

0: ഇന്ന് June 1 ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് 2001 മുതൽ എല്ലാ വർഷവും June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. ഒരാഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ ദിനം പരമപ്രധാനമാണ്. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഒട്ടനവധി പരിപാടികളാണ് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീര വ്യവസായം. ഒപ്പം തന്നെ സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ. മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. പോഷക സമ്പുഷ്ടമായ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ശാലിനി ഗോപിനാഥ്.
1: എല്ലാ വർഷവും June 1 നാം ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം 2001 മുതൽ June 1 ലോക ക്ഷീരദിനമായി ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ്. അങ്ങനെ വനിതാ ക്ഷീര കർഷകരുടെ ആഘോഷം കൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക ക്ഷീരദിനം. പ്രകൃതി ഒരുക്കിവെച്ച പോഷകത്തിന്റെ കലവറ, ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യവസ്തു, പ്രഭാതങ്ങളിൽ നമ്മുടെ മേശപ്പുറത്തെത്തുന്ന ചായ മുതൽ കൂട്ടായ്മകളുടെ മധുരം കൂട്ടുന്ന പായസമായോ ഐസ്ക്രീമായോ, വേനലിൽ മികച്ച ദാഹശമനിയായി പ്രസിദ്ധമായ സംഭാരമായോ ഒക്കെ പാൽ വിവിധ രൂപങ്ങളിൽ ദിവസവും നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഒരു ഭക്ഷ്യവസ്തു മാത്രമായല്ല പാലിന്റെ പ്രാധാന്യം. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ ഇന്ന് പ്രസക്തമാവുകയാണ്. വിവിധ തലങ്ങളിൽ ഉള്ള പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ക്ഷീരദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ക്ഷീര കർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, ക്ഷീര വ്യവസായികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി ക്ഷീര വികസന വകുപ്പ് ലോക ക്ഷീരദിനം ഗംഭീരമായി തന്നെ കൊണ്ടാടുകയാണ്. ക്ഷീരമേഖലയിലെ വനിതാ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഒട്ടനേകം വനിതകൾ ഉപജീവനോപാധിയായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശു വളർത്തലിലൂടെ ജീവിത വിജയം കൈവരിച്ച വനിതകളുടെ വിജയഗാഥകൾ ഈ മേഖലയിൽ നിരവധിയുണ്ട്. കർഷകരായി മാത്രമല്ല, ക്ഷീരസംഘങ്ങളുടെ നേതൃനിരയിലും മേഖലാതലങ്ങളിലും ധാരാളം വനിതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉപാധിയായി മാറുകയാണ് പലപ്പോഴും പശു വളർത്തൽ. ഭക്ഷ്യസുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോഷക സുരക്ഷയും. ഇവ രണ്ടും ഒരുപോലെ നിറവേറ്റാൻ കഴിയുന്ന മേഖലയാണ് ക്ഷീരമേഖല. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമാർജനത്തിനും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു മേഖല കൂടിയാണിത്. അമ്മ നൽകി തുടങ്ങിയ അമൃതധാര ഇന്നും വറ്റാതെ ചുരത്തുന്ന കാമധേനുകൾക്കായി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം വനിതാ കർഷകരുടെ കരുത്തിനെ. കേരളത്തിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ.
0: ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമൂൽ എന്ന പേരിൽ പടർന്ന് പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരമായിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വീർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു.

0: വിളിച്ചു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ കാലി വളർത്തലിനും പാലുൽപാദനത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഇപ്പോഴും താരതമ്യേന ലാഭകരമായി തന്നെ പശുവളർത്തൽ നടത്തുന്ന ക്ഷീരകർഷകർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അധ്വാനം കൈമുതലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും പാൽ വിപണനത്തിന് അനുകൂല സാഹചര്യവുമൊരുക്കി അല്പം കൃഷി കൂടി ഉണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ തെല്ലും നഷ്ടമില്ലാതെ നടത്താമെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതാനും കൃഷിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരമേഖലയിൽ വിജയകരമായി സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് മാതൃകയാണ് വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ യവനാർകുളത്ത് പ്രവർത്തിക്കുന്ന PI തങ്കച്ചന്റെ ഡയറി ഫാം. കറവ പശുക്കളും കിടാരികളുമൊക്കെയായി നിരവധി പശുക്കൾ ഫാമിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും പാൽ മികവ് തന്നെ. ശ്രീ PI തങ്കച്ചൻ,
1: ഡയറി മേഖലയിലേക്ക് വന്നിട്ട് 14 വർഷത്തോളമായി. ഒരു പശുവായി തുടങ്ങിയതാണ്, ഇപ്പൊ 40 ഹൈ യീൽഡ് പശുക്കളെ വളർത്തുന്നത്. ഞാന് ആദ്യമൊക്കെ ഈ 2014-15 കാലഘട്ടത്തിൽ തമിഴ്നാട് നിന്ന് പശുക്കളെ കൊണ്ടുവരുമായിരുന്നു. ഈ 2018 വരെയും പിന്നീട് അത് നിർത്തി. അതില് എന്റെ ഫാമിൽ തന്നെ നല്ല സമയം കുത്തിവെച്ച് ഉണ്ടാവുന്ന കുട്ടികളെ, അതിൽ 10 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 7 നമ്മുടെ ഒരു നിലവാരത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മുഴുവനും കാലിറ്റി ബോർഡിന്റെ പ്രീമിയം HF7 കുത്തിവെച്ച് ഉള്ള പശുക്കളാണ് എന്റെ ഫാമിലുള്ളത്. ഇപ്പം എനിക്ക് 26 പശുക്കളും 5-8 കിടാരികളും അതേപോലെ 6-7 ചെറിയ കുട്ടികളുമായിട്ട് മൊത്തം 40 ഉണ്ട്. 20 പശുവിൽ കറവേലുണ്ട്. 20 പശുവിൽ നിന്ന് പ്രതിദിനം 500 പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു. ലോക്കൽ സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പൂർണ്ണമായിട്ടും മിൽമയെ ആശ്രയിച്ചാണ് പാലടക്കുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അത് പേരിന് മാത്രം നെയ്യ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 ചീത്തപ്പുലി കൃഷിയുണ്ട്. അതില് മെയിനായിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് എന്റെ ഫാം. ഇതിപ്പോ 7 ഫാം ഉണ്ടാക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനം ഉണ്ട്. എല്ലാ പശുക്കൾക്കും ഒരുപോലെ റെസ്റ്റ് എടുക്കാൻ സംവിധാനമായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 27 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിനുള്ളിൽ പശുക്കൾ കുടിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുല്ല് 200 താഴ്ന്ന റോപ്പയിലാണ് പുല്ല് വീട്ടിലേക്ക് കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 40 പശുവിനെ നോക്കാൻ ഒരു ഫാമിലി മതി, 2 മതി. അതുപോലെ ഷാപ്പ് കട്ടർ, വെയറിംഗ് മോട്ടർ, അതുപോലെ പ്രഷർ പമ്പ്, എല്ലാ സംവിധാനങ്ങളും ഒരു ഡയറി ഫാമിന് ആവശ്യമായ എല്ലാ ഫാമിലി ചാണകം കംപ്ലീറ്റ് നമ്മൾ UV ഷീറ്റ് ഉണക്കി ചൂടുണ്ട്. ചാക്ക പേക്കായിട്ടും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. അവാർഡുകള് 2018 ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ വളർത്തിയ കർഷകരുടെ ഒരു അംഗീകാരമാണ് ആദ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഫാം സ്കൂളായി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തു. 2018 വയനാട് ജില്ലയിലെയും മലബാർ മേഖലയിലും മികച്ച കർഷകർക്കുള്ള അവാർഡ് എന്റെ ഭാര്യ ബീനയ്ക്കായിരുന്നു. അതുപോലെ ക്ഷീര സഹകാരി അവാർഡ് കിട്ടി. പിന്നെ മിൽമേന്റെയും അതുപോലെ തന്നെ ക്ഷീരസ്വ വകുപ്പിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 24 റിപ്പബ്ലിക്കാനായിട്ട് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ്, അബ്ദുൽകലാം അവാർഡ്, KPSC അവാർഡ്. ഈ 2026 പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് കിട്ടി.
0: നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം കോവിഡ് കാലത്ത് നാട്ടിലെത്തി പശു വളർത്തൽ ആരംഭിച്ച വ്യക്തിയാണ് ശ്രീ വിനു. പശുവളർത്തൽ സംരംഭ മേഖലയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്ന ഇദ്ദേഹം നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. പൂയപ്പള്ളിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീ വിനു.
2: കുടുംബമാണ്. ഒരു 10-13 വർഷക്കാരെ ഗൾഫിൽ പോയിരുന്നു. കൊറോണ ടൈമിലാണ് നാട്ടിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫാമായിട്ട് തുടങ്ങി. 3 പശുവിൽ തുടങ്ങി ഞാൻ. ഇപ്പൊ എനിക്ക് ഏകദേശം പശുവും കുട്ടിയും എല്ലാം കൂടെ ഒരു 10-40 പശുക്കൾക്കാണ് എനിക്കുണ്ട്. ഞാൻ കൊട്ര ക്ഷീരസംഘത്തിലാണ് പാലളക്കുന്നത്. അത് എനിക്ക് 1-2 ട്രിപ്പ് ഏറ്റവും കൂടുതൽ പാലളന്ന് ക്ഷീരസംഘത്തിനുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. നാശമെന്ന് നമ്മൾ എഴുന്നേറ്റാൽ തുടങ്ങി പശുക്കളെല്ലാം എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ചാണകവും അവരുടെ ദൈനംദിന കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ചാണകം എല്ലാം നീക്കിയതിന് ശേഷം പശുവിനെ ഫസ്റ്റേ കുളിപ്പിക്കുകയാണ്. 4 കുളിച്ച് തൊഴുത്തുമെല്ലാം അതിന് ആ രീതിയിലാണ് നമ്മൾ തൊഴുത്തെല്ലാം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാലൊരു 3.8 ഫാറ്റൊക്കെ ഉള്ള പശുക്കളെ കൈ ഈൽഡ് പശുക്കളുടെ മൂടികളുടെ സെമനാണ് കൊടുക്കുന്നത്. ഇമ്പോർട്ടഡ് സെമനാണ് കൊടുക്കുന്നത്. അങ്ങനെ വന്ന കിടാങ്ങൾ പ്രസവിച്ച് ഏകദേശം 4 ഫാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രസവത്തിൽ 20-22 പാൽ കിട്ടുന്ന പശുക്കൾക്ക്

0: നാല് പേരെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മള് പ്രത്യേകം ഇന്നയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫാറ്റിന്റെ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. സൂപ്പർ നേപ്പിയർ, CO3, CO5, റെഡ് നേപ്പിയർ, ഇങ്ങനെ വ്യത്യസ്ത തരം പുല്ലുകളാണ് നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്.
1: രണ്ടായിരത്തി 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്ന വിവരം എല്ലാ വനിതാ കർഷകരും അറിഞ്ഞു കാണുമല്ലോ. കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനം. കൃഷി മുഖ്യ ഉപജീവന മാർഗമാക്കി മാറ്റിയ ധാരാളം വനിതകൾ കേരളത്തിലുണ്ട്. അതിൽ ക്ഷീര കർഷകരും ഒട്ടും കുറവല്ല. ക്ഷീര കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കും പങ്കാളിത്തവുമുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വള്ളികുന്നം സ്വദേശിനി ശ്രീമതി വത്സല.
2: എനിക്ക് ഈ പ്രാവശ്യത്തെ ക്ഷീര സഹകാരി അവാർഡ് എനിക്കാ കിട്ടിയത് ഞങ്ങൾ നാല് പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. 25 വർഷം മുമ്പ് ഇപ്പൊ ഞങ്ങൾക്ക് 70 പശുക്കളുണ്ട്. ഇതിൽ 60 എണ്ണത്തിനെയും കറക്കുന്നതാ, ചനയും കേട്ടിങ്ങനെ നിൽക്കുന്ന പശുക്കളാണ്. ഞങ്ങൾ കാട് കൊടുക്കുന്നത് പുത്തൻ ചന്ത സഹകരണ സംഘത്തിലാണ്. ഒരു ദിവസം ശരാശരി 1000 ലിറ്റർ പാലോളം രാവിലെയും വൈകിട്ടുമായിട്ടുണ്ട്. അതിൽ 100 ലിറ്റർ പാല് വൈകുന്നേരം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 200 ലിറ്റർ പാല് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. ആക്കി സൊസൈറ്റിയിൽ അളക്കുന്നത് ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കൂടെ പറവയ്ക്ക് രണ്ടുപേരും ഉണ്ട്. പുല്ല് 2 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് കൊടുക്കുന്നത് കാലിത്തീറ്റയാണ്. പിന്നെ കച്ചി വാങ്ങിക്കുന്നുണ്ട്. പുല്ല് കൃഷി ചെയ്യുന്നു, നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. ഇനി പിന്നെ 3 മണിയാകുമ്പം പശുക്കളെ പണിയിലേക്ക് ഇറങ്ങും. അവരുടെ ചാണാനും വാരി കടിയും കൊടുത്ത് കുളിപ്പിച്ച് കറ കഴിയുമ്പോഴത്തേക്ക് 9 മണി കഴിയും. പിന്നെ ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പം വീണ്ടും വെള്ളം വേറെ തൊഴിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്ത് 2:30 ആകുമ്പം ഞങ്ങളുടെ വൈകിട്ടത്തെ കറവ തുടങ്ങും. 5:30 ആകുമ്പോ തീരും. പിന്നെ അവർക്ക് പറ്റിയിട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ പഴയപടി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 തൊഴുത്ത. ഞങ്ങളുടെ ഫ്രണ്ടില് 40 പശുക്കളുണ്ട്. ബാക്കി പശുക്കളെ പുറവിലാണ് കിട്ടുന്നത്. പുറവിൽ ചെയ്ത് ഇപ്പൊ പുതിയ രീതിയിലെ വെള്ളമൊക്കെ അവരുടെ അരികെ തന്നെ പൈപ്പ് കൂടെ അന്നേരം തന്നെ അവർക്ക് കുടിക്കത്തക്ക സംവിധാനമാണ്. ഇപ്പുറത്ത് അങ്ങനല്ല, നമ്മള് പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മള് വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോ അവരുടെ ഇഷ്ടാനുസരണം കുടിക്കും. അങ്ങനെ നമ്മള് കുളിപ്പിക്കാൻ നേരം വെള്ളം കൊടുക്കുന്നത്. മറ്റേടുത്ത് അങ്ങനല്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യാം. ആ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. നല്ല അന്തരീക്ഷം എപ്പോഴും കാറ്റ് കിട്ടും. ഇപ്പുറത്ത് പിന്നെ ഫാനുണ്ട്. പഴയ തൊഴുത്തില് ചില സമയത്ത് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഫോറസ്റ്റ് സേവനം ഞങ്ങൾക്ക് നല്ലതായിട്ട് മിൽമായിന്ന് കിട്ടുന്നുണ്ട്. ബോണസ് ഉണ്ട്, മറ്റെല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മിൽമായിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഏത് കാര്യത്തിൽ. പശുക്കത്തൊരസുഖം വന്നാൽ തന്നെ അവർ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് രണ്ടുപേരും. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഒരു കാര്യം അതാ. പശുക്കളെ ഇവിടെ നാട്ടുമ്പുറത്തു നിന്ന് വാങ്ങിക്കും, പിന്നെ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നില്ല. തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ നമ്മളോട് വന്ന് പറയുമല്ലോ ഇന്നടുത്തൊരു പശുണ്ട്. അങ്ങനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരിക. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്നതിനുള്ള അവാർഡ് എനിക്ക് 3 തവണ കിട്ടി. ചാണകം ഇപ്പൊ ഞങ്ങൾ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചുണക്കി കടകൾക്ക് കൊടുക്കുക. ഫാമുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. അടുത്തൊക്കെ ഉള്ളവര് ചെടി നടാനും കൃഷി സാധനങ്ങൾ നടാനും എല്ലാം വന്ന് ഇവിടുന്ന ചാണകം കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരുള്ള ശ്രീ ഷൈൻ ക്ഷീര കാർഷിക മേഖലയിൽ നമുക്കൊരു മാർഗദർശിയാണ്. പശുവളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി പറയുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് ഇദ്ദേഹം. പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് മൃഗപരിപാലനത്തിൽ പുതിയ മാതൃക തീർക്കുന്ന ശ്രീ ഷൈൻ.
3: ഏകദേശം 350 പശുക്കൾ നമുക്ക് നിലവിലുണ്ട്. പ്രതിദിനം ഏകദേശം 4800 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതില് ഒരു 2800-3000 ലിറ്ററോളം പാല് പെരിങ്ങാശ്ശേരി ആപ്കോസിൽ നമ്മൾ നൽകുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാത്രി 2 മണിക്കാണ് രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അപ്പൊ രാവിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് കറക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം ഒരു 7 മണിയോടുകൂടി തീരും. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കറവ 2 മണിക്കാണ് വീണ്ടും കറവ നമ്മൾ ആരംഭിക്കുന്നത്. കറവയ്ക്ക് ശേഷം വീണ്ടും കഴുകി നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഏകദേശം ഒരു 6-7 മണിയോടുകൂടി വൈകുന്നേരത്തെ കറവ പണികളും തീരും. അങ്ങനെയാണ് നമ്മുടെ ദിനചര്യകൾ പോകുന്നത്. തൊഴുത്തില് നമ്മള് ഓട്ടോമാറ്റിക് വാട്ടർ

0: സ്പ്രിങ്ക്ലർ സിസ്റ്റം, പിന്നെ മിസ്റ്റ്, ഫാന്, പിന്നെ നമ്മളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രഷർ വാഷ് ആണ് ഉപയോഗിക്കുന്നത്, മെഷീനിലാണ് കറവയും കാര്യങ്ങളും ചെയ്യുന്നത്. സംഘത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെന്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് ഉണ്ട്, കൃഷിയുണ്ട്, പക്ഷേ നമ്മൾ തീറ്റപ്പുല്ലിനേക്കാൾ ഉപരി നമ്മുടെ പൈനാപ്പിളിന്റെ ഇലയാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടാറുണ്ട്. നമ്മളല്ലാത്ത സമയങ്ങളിൽ ഇൻസെന്റീവ്, മറ്റുള്ള പശുക്കൾക്ക് മെഷീനറീസിന് അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കാറുണ്ട്. നമ്മൾ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. 3 പ്രാവശ്യം സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്, 1 പ്രാവശ്യം നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര സഹകാരി അവാർഡ് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്.
1: പശുപരിപാലനത്തിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയായ അഖിൽ. ലോക്ഡൌൺ കാലത്ത് ഒരു വരുമാനം എന്ന നിലയിലാണ് അഖിൽ പശു വളർത്തൽ ആരംഭിച്ചത്. പാൽ, ഉണക്കച്ചാണകം എന്നിവ വിപണനം നടത്തി കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാര്യക്ഷമമായും ലാഭകരമായും ഡയറി ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ അഖിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
2: എനിക്ക് 20 കറവപ്പശുക്കളും 10 കിടാരികളുമുണ്ട്. ഏകദേശം 20 പശുക്കളിൽ നിന്ന് 230 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. പാല് മിൽമേക്കിങ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി തിരുവനന്തപുരം സിറ്റിയിലെ ഫ്ലാറ്റുകളിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. ശുദ്ധമായ പശുമ്പാൽ നേരിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി രാവിലെ തന്നെ എല്ലാ വീടുകളിൽ കൊണ്ട് ഫ്ളാറ്റുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. എല്ലാം തിരുവനന്തപുരത്ത് ആവശ്യമുള്ളവർക്ക് ചോദിക്കുന്നവർക്ക് പാല് കൊടുക്കുന്നു. സൂപ്പർ നേപ്പർ, റെഡ് നേപ്പർ മിക്സ് ചെയ്ത് 1 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാക്കുകളിലാക്കിയാണ് കൊടുക്കുന്നത്. 1 ചാക്കിന് 150 രൂപ നിരക്കി ഇവിടെ കൊടുക്കുന്നുണ്ട്. മൃഗഡോക്ടറുടെ സേവനം കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഡോക്ടർമാർ സഹായിക്കുന്നത്, തീറ്റക്രമങ്ങൾ പറഞ്ഞു തരുന്നതും പശുക്കൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് പറഞ്ഞു തരുന്നത്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. 2 പശുവിൽ തുടങ്ങിയതാണ് ഫാം, കൂടുതലും വാങ്ങിയിട്ടില്ല. 3-4 പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ പ്രസവിച്ച കുട്ടികളെ വളർത്തിയെടുത്താണ് ഫാം ഡെവലപ്പ് ചെയ്തത്. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീരവകുപ്പിൽ നിന്നും 2020 2 പശുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പശു വാങ്ങേണ്ട സബ്സിഡി കിട്ടിയിട്ടുണ്ട്. സംഘം വഴി മാറ്റ്, അതുപോലെ തന്നെ പാലിന് സബ്സിഡിയൊക്കെ നൽകാറുണ്ട്. ക്ഷീരവകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടാറുണ്ട് പാലിന്. ഫാമിലെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പശുക്കളുടെ ഒരു സെറ്റായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ മാസത്തിലൊരു പ്രസവം നൽകി. ഇപ്പൊ 20 പശുക്കളും അതിൽ ചെന്നൈയിലുള്ള 4 പേരൂടെ ഉണ്ട്. 24 പശുക്കളായിട്ട് അപ്പൊ പാലിന് കുറവ് വരില്ല, എല്ലാ സമയവും ഒരുപോലെ പാല് കിട്ടിക്കൊണ്ടിരിക്കും. മാസത്തിലൊരു പ്രസവം കാണും, ഒരാളുടെ കറവ് നടത്തും, അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലി ജോലിക്കാരില്ല, ഞങ്ങളെ വീട്ടിലെ എല്ലാവരുമായിട്ടാണ് ഫാമിലി ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 2:30 ദിനചര്യ ആരംഭിക്കുന്നത്. ആദ്യം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ നീക്കി പശുക്കളെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് TMR കൊടുക്കുന്നുണ്ട്. TMR ഇട്ടതിന് ശേഷം കറവ നടത്തും. കറവ നടത്തിയതിന് ശേഷം കാലിത്തീറ്റയും വൈക്കോലും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ഫാം സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നു, TMR ഇട്ട് കറക്കുന്നു. അത് കഴിഞ്ഞ് കാലിത്തീറ്റയും പുല്ല് അരിഞ്ഞതും കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അതുപോലെ 7 മണിയാകുമ്പം ഒന്നെല്ലാവരും നോക്കി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിടുന്ന ഇതാണ് സാധാരണ റെഗുലർ ദിനചര്യ. അസുഖങ്ങൾ വരാതിരുന്ന് കഴിഞ്ഞാൽ ലാഭമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വേനൽ സമയത്തായപ്പം ഹീറ്റ് സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റൂഫിന് മുകളിൽ സ്പ്രിംഗ്ലർ പോലുള്ള സാധനം സ്ഥാപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ക്രമീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 60% അസുഖം വൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഫാമിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് അസുഖങ്ങൾ വരാറില്ല.
1: പശു വളർത്തൽ ഒരു ജീവനോപാധിയും സമൂഹത്തിൽ മാന്യത നേടാൻ സഹായകമായ സത് സംരംഭവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കർഷകരുടെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇവരെ പോലെ ഒട്ടനവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിക്കാനായി കഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളുടെ സമയാസമയങ്ങളിലുള്ള പരിചരണ മുറകളിലും അതിലൂടെയുള്ള പാൽ വിൽപ്പനയിലും അതിനേക്കാൾ ഉപരി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ ആദായകരം തന്നെയാണ്.
3: ക്ഷീരകേരളം.

നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ജി രാജമ്മ, ആഖ്യാനം അനുജ ഭാസ്കർ.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം സിങ്ക്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാലാവസ്ഥാ റിപ്പോർട്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഇണമിട്ട്, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം മൂക്കില്ല രാജ്യത്ത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും

0: വർഷങ്ങളിൽ ഇത് കൂടുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
0: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ ജി എസ് ടി വരുമാനം 194,000 crore കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 188,000 crore. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബകോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 swords, 5 gold, 4 gold അടക്കം 19 medals ഇന്ത്യ 2nd നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന U17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 swords, 3 gold, 5 gold അടക്കം 10 medals നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 kg വിഭാഗത്തിൽ ദീക്ഷയും 73 kg ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നിഖിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജലശക്തിയും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ജലക്ഷാമത്തിനുള്ള പരിഹാര ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2040 സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 billion ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം

0: 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27-ലേക്ക് മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ എവർ ഗ്രീൻ ഡ്യുവറ്റ്സ് കേൾക്കാം. ആദ്യഗാനം വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും ജോത്സ്നയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ ബിജിബാലിന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: എവർഗ്രീൻ ഡ്യുവറ്റ്സിൽ അടുത്തതായി കേൾക്കാം സന്തോഷ് വി ആറിന്റെ വരികൾക്ക് ശ്രീജിത്ത് സച്ചിൻ ഈണമിട്ട് സൂരജ് സന്തോഷ് റോഷ്നി എന്നിവർ പാടിയത് ചിത്രം മധുര നാരങ്ങ.

ഇന്നത്തെ എവർ ഗ്രീൻ ഡുവറ്റ്സിൽ അവസാനമായി കേൾക്കാം. ഒരു മലയാളം കളർ പടം എന്ന ചിത്രത്തിന് വേണ്ടി ഉദയ രാമചന്ദ്രൻ, നിത്യ ബാലഗോപാൽ എന്നിവർ പാടിയത്. അനിൽ പുന്നാടിൻ്റെ വരികൾ, മിഥുൻ ഈശ്വറിൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി

0: മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും പൊതുവായ ബുദ്ധമത പൈതൃകവും ഇന്ത്യ മ്യാൻമാർ ബന്ധങ്ങൾക്ക് ഊഷ്മ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവത്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. പ്രധാനമന്ത്രി ഉച്ചദാർ ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് ബിജെപിയുടെ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പൊതുജനങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിനെ പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയിലെ കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി പൂതത്താൻകെട്ട ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. 10 സംസ്ഥാന

0: സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കനത്ത പിഴയടക്കമുള്ള കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽ വില വർദ്ധിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ 3 കിലോയിൽ ഗരിമയും ഇന്ത്യക്കായി സ്വർണം നേടി. കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗൗരിശങ്കരം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: Preparedness and Protection with Mr. D.R. Patnaik, Senior Scientist, IMD, and Dr. Rupali Malik, Department of Medicine, Safdarjung Hospital. Listeners can ask questions on the subject on telephone numbers 23717117 and 23314444, prefixing the Delhi STD code. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and President of Myanmar U May Aung Hlaing hold talks in New Delhi, emphasize upon preventing misuse of their territory against each other's security interests. India-Oman Comprehensive Economic Partnership Agreement becomes effective, giving duty-free access to Indian exporters on 98% of Oman's tariff lines. India and Australia to enhance defense industrial collaboration in futuristic technology research. Malaysia joins countries banning social media use by children below 16. And orange alert for thunder squall issued for Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. That is all in the news at 9. Good night.
1: Agashavani, Kozhikode.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
5: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
6: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വായനയിലും വിജ്ഞാനത്തിലും മുഴുകിയ ജീവിതം ദിനചര്യയും ശീലവുമാക്കി മാറ്റേണ്ട ഒന്നാണ് എന്ന ദർശനം ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
7: ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സന്തോഷപ്രദവും വിജ്ഞാനപ്രദവും വിജയപ്രദവുമായ ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഇപ്പോഴാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ലുണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാവും. പഠിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി നമുക്ക് തുടങ്ങാം. പഠനം ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവയെക്കുറിച്ചെല്ലാം അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്കൂളുകൾ പലതും സന്ദർശിച്ചപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇടവന്നു. എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഴുതി തന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തേത്, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ മൂടില്ല എന്നാണ് ചിലർ പറയുന്നത്. രണ്ടാമത്തേത്, പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, മറ്റ് പല ചിന്തകളും വരുന്നു. മൂന്നാമത് എഴുതിയ പ്രശ്നം, പുസ്തകം കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു, പലരുടെയും പരാതി പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ പഠനത്തിന് യോജിച്ചതല്ല എന്ന പ്രശ്നം ഉന്നയിച്ചവരുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. പൂട്ടുകൾ മാത്രമായി നിർമ്മിക്കുന്ന ഫാക്ടറികൾ ലോകത്തിലൊരിടത്തും ഇല്ല. ഓരോ പൂട്ടും തുറക്കാൻ ഒന്നിലധികം താക്കോലുകൾ അവർ തന്നെ നിർമ്മിക്കുമല്ലോ. അതുപോലെ ഓരോ പ്രശ്നത്തിനും നിരവധി പരിഹാരങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് കേൾക്കാത്തവർ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നൽകിയ ഒരു സന്ദേശം നാം എല്ലാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ സിദ്ധികളും നിങ്ങളിൽ തന്നെയുണ്ട്, അവ പുറത്തെടുത്താൽ മതി എന്നാണ് ആ സന്ദേശം. ഉള്ളിലുള്ള ആ തീപ്പൊരി കെട്ടുപോവാതെ വലിയ അഗ്നിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ് പേരിട്ടത്. സ്വപ്നം കാണണമെന്നും ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യം വെക്കേണ്ടത് കേവലം പാഠ്യവിഷയങ്ങളിൽ A+, A* എന്നിവ നേടുന്നത് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യക്തിവൈശിഷ്ട്യത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും A+ തന്നെ നേടിയിരിക്കും എന്ന് ദൃഢനിശ്ചയം നമുക്ക് വേണം. അതിനായി മുന്നേറണം. ബുദ്ധിവൈഭവം പഠനത്തിന് പ്രധാന ഘടകമാണ്. എന്നാൽ വൈകാരികക്ഷമത, ഇമോഷണൽ ഇൻ്റലിജൻസ് പഠനം കാര്യക്ഷമമാവാൻ ആവശ്യമാണ്.

അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, താല്പര്യം, ഇച്ഛാശക്തി, ലക്ഷ്യബോധം, ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് ഇ ക്യുവിൻ്റെ ഉപഘടകങ്ങൾ. ഇ ക്യു എന്നാൽ ഇമോഷണൽ കോഷ്യൻ്റ്, ഐ ക്യു എന്ന് പറയുന്നത് പോലെ. ആഗ്രഹങ്ങൾ അടക്കി വയ്ക്കാനും സ്വയം നിയന്ത്രിക്കാനും പരാജയങ്ങളിൽ പതറിപ്പോവാതിരിക്കാനും സാധിക്കുന്നതാണ് ഇ ക്യുവിൻ്റെ ധർമ്മം. തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം പ്രതിഫലിച്ച് കാണാം, മത്സ്യങ്ങളെയും അടിയിലുള്ള പായലും കാണാം. കലങ്ങിയ വെള്ളമാണെങ്കിലോ? അതുപോലെ മനസ്സ് തെളിഞ്ഞിരിക്കണം, ക്ഷോഭവും കലഹവും മനഃപൂർവ്വം ഒഴിവാക്കണം. അർജുനൻ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടതുപോലെ ലക്ഷ്യം മാത്രം കണ്ട് അതിലേക്ക് ഊർജത്തിൻ്റെ അസ്ത്രങ്ങൾ തൊടുക്കണം. ശാരീരികമായ പല ഘടകങ്ങളും പഠനത്തെ സ്വാധീനിക്കുന്നു. അംഗവൈകല്യമല്ല വിവക്ഷ. പഠനം മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ പുതിയ RNA തന്മാത്രകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിലനിർത്തിയാൽ മാത്രമേ പഠിച്ച വസ്തുതകൾ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഉറങ്ങാതെ പഠിക്കുന്നതിനേക്കാൾ പഠിച്ചത് ഓർമ്മിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് ഉത്തമം. ഉറങ്ങിയ കുട്ടികൾ പഠനശേഷം ഇതര പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച സമപ്രായക്കാരും ഒരേ ബുദ്ധിശക്തി ഉള്ളവരുമായ സഹപാഠികളെക്കാൾ വളരെ പ്രകടമായി പഠിച്ച വസ്തുതകൾ ഓർമ്മിച്ചതായി ജെൻകിൻസ്, ഡാലൻ ബാച്ച് എന്നീ ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. പഠിച്ചതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുമ്പോൾ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതിനാൽ RNA സുസ്ഥിരമാകുന്നു. ഉറങ്ങുന്നത് സമയനഷ്ടമല്ല, ഉണർന്നിരിക്കുന്ന സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ഫ്രെഡറിക് ഓഗസ്റ്റ് കാക്യുലേ എന്ന ശാസ്ത്രജ്ഞന് ബെൻസീൻ്റെ തന്മാത്ര ഘടനയെക്കുറിച്ചുള്ള നിഗമനങ്ങളിലെത്താൻ സാധിച്ചത് തത്സംബന്ധമായ ചിന്തയോടെ ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണത്രേ. സിർക്കാഡിയൻ റിതം, അതായത് ഉറക്ക ഘടികാരം, നാം സംരക്ഷിക്കണം. പരീക്ഷാ സമയത്തെ ആഹാരരീതിയും ശ്രദ്ധിക്കേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം. കൃത്രിമ പലഹാരങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവ പരിമിതപ്പെടുത്തുക. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോഭവതി ദുഃഖ എന്ന ഗീതാശ്ലോകം അനുസ്മരിക്കേണ്ടതാണ്. സാമൂഹിക സാഹചര്യങ്ങളും പഠനക്ഷമതയ്ക്ക് നിദാനമാണ്. കൂട്ടുകാരുടെ സ്വാധീനം, അച്ഛനമ്മമാരുടെ പിന്തുണ, ശാന്തമായ ഗൃഹാന്തരീക്ഷം, അധ്യാപകരുടെ വ്യക്തിഗത ശ്രദ്ധ, പ്രോത്സാഹനം, ഇവയൊക്കെ പഠനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ. മത്സരം അവനവനോട് മാത്രമായിരിക്കണം. പ്രസ്തുത വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. 1. നിശ്ചിത സ്ഥലത്തു തന്നെ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുക. 2. തല ചാരിയിരുന്നും കിടന്നും വായിക്കുന്നത് ഉറക്കം വരുത്തും, നട്ടെല്ല് നിവർത്തിയിരിക്കുക. 3. അരമണിക്കൂർ തുടർച്ചയായി ഇരുന്നാൽ എഴുന്നേറ്റ് ഏതാനും ലഘു വ്യായാമങ്ങൾ ചെയ്യുക. സ്പൈനൽ എക്സസൈസ്, പാദഹസ്താസനം ഉത്തമമാണ്. 4. പഠിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുക. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. 5. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. 6. മറ്റുള്ളവരോട് മത്സരിക്കാതെ തന്നോട് തന്നെ മത്സരിക്കുക. 7. നിങ്ങൾ ദീർഘകാലം കൊണ്ട് പഠിച്ചത് 2-3 മണിക്കൂർ പരീക്ഷ കൊണ്ട് വിലയിരുത്തപ്പെടും എന്ന് ഭയപ്പെടാതിരിക്കുക. കേവലം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു അബ്രഹാം ലിങ്കന്റെ പിതാവ്. പുസ്തകം വാങ്ങാൻ പണമോ വായിക്കാൻ വിളക്ക് പോലുമോ ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിച്ചാണ് ബാലനായ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡൻ്റാവാനും അടിമകളെ മോചിപ്പിക്കാനും സ്വപ്നം കണ്ടതും സാക്ഷാത്കരിച്ചതും. മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൻ്റെ ആത്മകഥ കടം വാങ്ങാൻ അബ്രഹാം ലിങ്കൺ 20 കിലോമീറ്റർ നടന്നതായി കേട്ടിട്ടുണ്ട്. തെരുവ് വിളക്കിന് ചുവട്ടിലിരുന്നായിരുന്നു അത്രേ വായന. ഈ നിശ്ചയദാർഢ്യവും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമവും വിജയം കൈവരിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ അവസ്ഥയാണ്. ഇത്തരം ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തടസ്സമാവുന്നത് നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ അതേ മുഖച്ഛായയുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. ഇരട്ടകൾ പോലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ വ്യത്യസ്തരായതുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ ദൃഷ്ടിയിലെ മുദ്രകളോ ഐറിസ് ഇമേജ് പ്രപഞ്ചത്തിൽ

വേറെ ആർക്കും ഇല്ല. പോലീസായ കള്ളനെയല്ലാതെ കള്ളന്റെ അച്ഛനെയോ ജ്യേഷ്ഠാനുജന്മാരെയോ പിടിക്കാൻ ശ്രമിച്ചതായി അറിവില്ല. അനന്യമായ വ്യക്തിത്വവും സിദ്ധി വൈഭവമുള്ള വ്യക്തിയാണ് താൻ എന്ന ബോധ്യം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് മൗഢ്യവും അസാധ്യവുമാണ്. മറ്റുള്ളവരോട് മത്സരിക്കുന്നതും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനേ ഇടവരുത്തുകയുള്ളൂ. കൂടിയല്ല ജനിക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വൃഥാ എന്ന് നമ്മുടെ ഭക്തകവി പൂന്താനം പാടിയത് ഓർമ്മിക്കുക. നേരത്തെ ഉന്നയിച്ച പഠിക്കാൻ ആഗ്രഹമുണ്ട് തോന്നുന്നില്ല എന്ന പ്രശ്നത്തിന് ഉത്തരം പറയാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ് അവ തരണം ചെയ്യാൻ ഊർജം സമാഹരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറക്കാതിരിക്കാനും PQRS എന്ന ഒരു ഫോർമുല നിർദ്ദേശിക്കാം. ഈ മാർഗം അവലംബിച്ച് ഓരോ ദിവസവും പഠിച്ചാൽ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല എന്നും പഠിക്കുമ്പോൾ ഉറക്കം വരില്ല എന്നും പഠിച്ചത് മറക്കുകയില്ല എന്നും ഉറപ്പു തരുന്നു. PQRSലെ P എന്നത് പ്രീവ്യൂ എന്നാണ്. പഠിക്കാനുള്ള വിഷയമോ അധ്യായമോ പാഠമോ സമഗ്രമായി കാണുക, ഹോളിസ്റ്റിക് വ്യൂ. തുടർന്ന് വരുന്ന വിശദീകരണങ്ങൾക്ക് സഹായകമായി ഒരു ഉദാഹരണം പരിശോധിക്കാം. ഫിസിക്സിലെ എനർജി എന്ന പാഠം പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പ്രിവ്യൂ നടത്താൻ അതിലെ വിവിധ ഉപശീർഷകങ്ങൾ സൈഡ് ഹെഡിങ് പരിശോധിക്കുക. അപ്പോൾ ഫങ്ഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ആറ്റമിക് എനർജി, സോളാർ എനർജി, കൈനറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ എനർജി, മാഗ്നറ്റിക് എനർജി എന്നിങ്ങനെ ഏതാണ്ട് മൊത്തത്തിലുള്ള ഒരു ചിത്രം കിട്ടും. അതിനുശേഷം മാത്രം സൂക്ഷ്മാംശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ക്യൂ എന്നാൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ. ഓരോ അധ്യായത്തിൻ്റെയും അവസാന ഭാഗത്ത് മുഖ്യ പാഠ്യവസ്തുതകളെ സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടാവും. അവ വായിച്ചു നോക്കി ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. പേജിൻ്റെ മുകളിലും മധ്യത്തിലുമായി പരമാവധി 2 ചോദ്യങ്ങൾ മാത്രമേ ഒരു പേജിൽ എഴുതാവൂ. മുൻവർഷങ്ങളിലും ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ കുറിച്ചെടുക്കുക. PQRലെ R എന്നത് ക്യാപിറ്റൽ R ആണ്. അത് വിശദീകരിക്കുമ്പോൾ 4 സ്മോൾ ലെറ്റർ R കൂടി ആവശ്യമാണ്. അതിൽ ആദ്യത്തേത് സ്മോൾ ലെറ്റർ R, റീഡിംഗ് എന്നാണ്. ഇവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള വായനയാണ്. നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച ഉത്തരമറിയാത്ത ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാനായി വായിക്കുമ്പോൾ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല. മാത്രമല്ല പഠിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത് എന്ന് കരുതി വേണം വായന. രണ്ടാമത്തെ R റിസൈറ്റ് എന്നാണ്. പുസ്തകങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് പഠിച്ചതൊക്കെ ഉരുവിട്ട് നോക്കുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് വേണം ഇത് ചെയ്യുക. മൂന്നാമത്തെ R റിലേറ്റിംഗ് എന്നാണ്. ഇപ്പോൾ പഠിച്ച വിഷയം മുമ്പ് പഠിച്ചതും ഇതര വിഷയങ്ങളിൽ പഠിച്ചതുമായ അറിവുമായി ആനുകാലിക സംഭവങ്ങളുമായി സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിയും ബന്ധപ്പെടുത്തിയും പഠിക്കുക. ഇത് പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് എളുപ്പത്തിൽ പ്രയോഗിക്കാനും സഹായകമാവുന്നു. നാലാമത്തെ R റിവ്യൂ എന്നാണ്. റിവിഷൻ എന്നതിൻ്റെ ക്രിയാരൂപമാണല്ലോ റിവ്യൂ. പഠിച്ചതിൻ്റെ ആവർത്തനം വളരെ പ്രധാനമാണ്, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത് എന്ന് പലർക്കും അറിയില്ല. മറക്കാതിരിക്കാനാണല്ലോ റിവിഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നാം ഏറ്റവും വേഗത്തിൽ മറക്കുന്നത് അപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത്. മറവിയെക്കുറിച്ച് ഗവേഷണം നടത്തി തൻ്റെ കണ്ടെത്തലുകളുടെ ഫലം മെമ്മറി എന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിച്ച ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഹെർമൻ എബിങ്ഹൌസ്. നിരവധി ഫർഗറ്റിംഗ് കർവുകൾ അദ്ദേഹം തയ്യാറാക്കി അവയുടെ ശരാശരി കണ്ടപ്പോൾ പഠിച്ച ഉടനെയുള്ള 20 മിനിറ്റിനുള്ളിലാണ് പഠിച്ചതിൻ്റെ 42% മറന്നു പോകുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് 53%, 9 മണിക്കൂർ കഴിയുമ്പോൾ 62%, 2 ദിവസത്തിനുള്ളിൽ 73% മറന്നു പോകുന്നതായി കണ്ടു. എന്നാൽ 6 ദിവസത്തിന് ശേഷം 75%, അതായത് 2% നഷ്ടം മാത്രം മറന്നതായും 31 ദിവസത്തിന് ശേഷം 80% മറന്നതായും നിരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ റിവിഷൻ നടത്തുന്നത് പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിലാണല്ലോ. അത് റിവിഷനല്ല, റീലേണിംഗ് ആണ്. 80% മറന്നത് വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനാൽ പഠിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ റിവിഷൻ നടത്തിയിരിക്കണം. അവസാനത്തെ S, PQRSലെ S

0: സമ്മറൈസ് എന്നാണ്. പഠിച്ച അധ്യായത്തെ ദൃശ്യപരമായി ആവിഷ്കരിച്ച് നോട്ട് പുസ്തകത്തിൽ വ്യത്യസ്ത നിറമുള്ള മഷിയിൽ രേഖപ്പെടുത്താം, ഫ്ലോ ചാർട്ടുകളായി, ഡയഗ്രങ്ങളായി ഒക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധ വ്യതിചലിക്കുകയില്ല, മറക്കുകയില്ല. പഠിച്ചത് വ്യക്തതയോടെ ഓർക്കാൻ സാധിച്ചാൽ ഉത്കണ്ഠ ഉണ്ടാവുകയില്ലല്ലോ. വിജയം സുനിശ്ചിതം.
1: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.

ആകാശവാണി. ഇപ്പോൾ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. പാഹി ശൗരേ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രൂപകതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. അവസാനമായി സരോരു ഹാസന ജായേ എന്നാരംഭിക്കുന്ന പന്തുവരാളി രാഗത്തിലുള്ള കൃതി ആദിതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഇണമിട്ട് എം ജി ശ്രീകുമാറും ജോളി അബ്രഹാമും പാടിയ ഗാനം ചിത്രം ചമയം.

ഇക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാട്ടിലി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തു കണക്കൊരു

0: ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാർണിവൽ, രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മളും മുണ്ടൂല്ലാന്ന്.

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നത് വിദ്യാസാഗർ.

438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.